सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുക.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: Everyone, this is Arman Malik here.
4: Naan varumi padayilai ninmeli kaathu nilku. Aadana
3: parari ve. You're listening to Radio Suno 91.7 FM, Qatar's favorite radio station and one of my favorite radio stations as well. Kete kete kootu koodam.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
4: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അബോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. വെന്യൂ പാർട്ണർ അബോ സുദ്ര മോൾ, വേർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബോ സുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
5: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
4: ആൻഡ് ദോഹ സെന്റർ,
5: ഷോപ്പ് മോർ പേ ലെസ്.
4: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
5: കോൾ 7022525.
4: ക്രിയേറ്റീവ് പാർട്ണർ പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വേർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് സ്ക്രിബിൾസ് ഗൾഫ് ഓൺ ഇൻസ്റ്റഗ്രാം.
6: പിസ പാർട്ണർ പാപ്പാ ജോൺസ്. ഓർഡർ, ഏൺ, റിപ്പീറ്റ് വിത്ത് പാപ്പാ റിവാർഡ്സ്. ഡൗൺലോഡ് പാപ്പാ ജോൺസ് ആപ്പ് ആൻഡ് എൻജോയ് മോർ റിവാർഡ്സ്.
4: റിഫ്രഷ്മെന്റ് പാർട്ണർ അൽ വാജ്ബ ഡെയറി ആൻഡ് അൽ ഷമാൽ പ്യുവർ ഡ്രിങ്കിംഗ് വാട്ടർ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഗൾഫ് സെന്റർ ഹോൾഡിംഗ് at the

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം.
0: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
2: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോ പൊന്നോണം സീസൺ 8
2: കേട്ട് കേട്ട് കേട്ടോണം.
0: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
0: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
2: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building No. 19, Shop 9 and 10. Call 7136-6448.

0: Radio Suno 91.7 FM, Qatar's favorite radio station. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner Daiso Japan, you name it, we have it.
1: And
2: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
2: Call 70222525.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
0: Pizza partner Papa John's, order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
1: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water, distributed by Gulf Center.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോ പൊന്നോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
0: ബ്രോട്ട് ടു യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
5: ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണ്.
6: ഹായ്, ഞാൻ ആസഫ് അലി.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
3: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
4: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
2: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
4: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
5: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
4: കണ്ട
2: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: സ്മാർട്ട് ടോക്കിൽ ഈ ആഴ്ച അക്ഷര പൊന്നോണം.
1: കുട്ടിക്കാലത്ത് നമ്മൾ പൂ പറിക്കാൻ പോകുന്ന പൂ പാട്ടും പാടിയിട്ടാണ്. ആന പോകുന്ന പൂമരത്തിന്റെ ചോടെ പോകുന്ന ധാരാട ആരാനവുമല്ല കൂരാനവുമല്ല കുറ്റിക്കാട്ടിലെ കുറുമ്പന്നി എന്ന് പറഞ്ഞ സുദീർഘമായൊരു പാട്ടാ.
0: അതിഥിയായി എത്തുന്നു മലയാളം അധ്യാപകൻ ദേവേശൻ പേരൂർ.
1: എത്രയോ കാലമായി കുട്ടിക്കാലത്തൊക്കെ കേൾക്കുന്ന ആള് കാണം വിറ്റും ഓണം ഉണ്ണണം. നമ്മളിങ്ങനെ ഒരു ചൊല്ലുപോലെ ഇങ്ങനെ പറയുന്നു, അല്ലാതെ എന്താണ് കാണം എന്ന് അറിയില്ലായിരുന്നു.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. Brought to you by
3: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
2: like you're home. In association with
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
6: ചെന്നൈ ബീറ്റ്സ്.
7: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
8: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
0: ഈ ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
2: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: പൊന്നോണം സീസൺ 8
2: കേട്ട് കേട്ട് കേട്ടോണം.
0: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
0: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
2: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് fastest growing salon chain, Barwa Village, building number 19, shop 9 and 10. Call 7136-6448.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
4: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
5: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
3: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
5: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
6: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
5: കണ്ട
3: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner Daiso Japan, you name it, we have it.
1: And
2: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
2: Call 70222525.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
0: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
1: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding. As

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
0: Qatar-ile ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
0: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7, ഖത്തേഴ്സ് ഫേവറേറ്റ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ കമ്പനി.
4: അതെന്ത് പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ. ഈ ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോ പൊന്നോണം സീസൺ 8.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
0: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
1: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building No. 19, Shop 9 and 10. Call 7136-6448.

0: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
2: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
3: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
3: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
4: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
3: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
6: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
7: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
8: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവന്റെ കയ്യിൽ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റങ്ങൾ പ്രചോദിക്കാനുള്ള ആയോധനകലയാണിത്.
9: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സിനോ 91.7.

0: കട തുടങ്ങാൻ പോവുക.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
6: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ.
7: വെന്യൂ പാർട്ണർ അബുസുദ്ര മോൾ, വേർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബുസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
8: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
7: ആൻഡ്
8: ദോഹ സെന്റർ, ഷോപ്പ് മോർ പേ ലെസ്,
6: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
8: കോൾ 7022525.
7: ക്രിയേറ്റീവ് പാർട്ണർ, പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വേർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് സ്ക്രിബിൾസ് Gulf on Instagram.
9: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
7: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding. At the

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
2: Chennai beats.
3: Tamil, head of the hour.
4: In the art of podumakkolanda.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
6: യു ആർ ലിസണിംഗ് ടു
5: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഈ ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
5: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം. ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
6: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
7: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.

0: ഉണ്ടല്ലേ.
1: റെഡി റെഡി റെഡി മീൽസ് റെഡി. എന്താണ് ഊണ് പരിപാടി? എന്താണ് ഊണ് കാലായോ അല്ലെങ്കിൽ ബിരിയാണി കാലായോ? സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം കുക്ക് ചെയ്യുന്നത്? തീർച്ചയായിട്ടും വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പാചക പരീക്ഷണങ്ങളുടെ എന്താ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു റൈസ് വെച്ച് തന്നെ അങ്ങ് തുടങ്ങുവാണ്. നിറത്തിലും ഗുണത്തിലും ഒക്കെ കേമനായിട്ടുള്ള ഒരു ബീറ്റ്റൂട്ട് റൈസ് ആണ് ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ചോറും ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ടും പച്ചമുളകും ചേർത്ത ഈ വിഭവം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇത് ഉച്ചഭക്ഷണത്തിന് ഏറ്റവും മികച്ചതായ ഒരു വിഭവമാണ്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയൺ നൽകാനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്? കൈമ അരി വേണം, ഒരു 200 ഗ്രാം എടുത്തോളൂ. ബീറ്റ്റൂട്ട് പൊടിയായി അരിഞ്ഞത് ഒരു 100 ഗ്രാം വേണം. എണ്ണ വേണം 2 വലിയ ടേബിൾ സ്പൂൺ. തക്കാളി വേണം ഒരു ചെറുത് പൊടിയായിട്ട് അരിഞ്ഞത്. സവാള ഒരു 150 ഗ്രാം പൊടിയായിട്ട് അരിഞ്ഞത്. വെളുത്തുള്ളിയും വേണം ഒരു 3 അല്ലി പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ പുതിനയില, അതുപോലെ തന്നെ മല്ലിയില അതും എടുത്തു വയ്ക്കുക. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗ്രീൻ പീസ്, സ്വീറ്റ് കോൺ, നെയ്യ് 25 മില്ലിയാണ് വേണ്ടത്. അരി കഴുകി 30 മിനിറ്റ് കുതിർത്താൻ വെക്കണം. അതിനുശേഷം ബീറ്റ്റൂട്ട് വേവിച്ച് അരച്ചെടുക്കണം. പാനിൽ എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നാലാമത്തെ ചേരുവകളായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി അരിഞ്ഞതും അതുപോലെ തന്നെ സവാള ഒരു 150 ഗ്രാം അരിഞ്ഞില്ലായിരുന്നു, അതും അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം അത് വേവിക്കുക. പിന്നെ അടുപ്പിൽ നിന്ന് വാങ്ങി അത് മയത്തിലൊന്ന് അരച്ചെടുക്കണം. പിന്നീട് കുക്കറിൽ അല്പം എണ്ണ ചൂടാക്കി അരപ്പ് ചേർത്ത് വഴറ്റിയ ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴച്ചു കൊടുക്കുക. ഇതിലേക്ക് ബീറ്റ്റൂട്ട് പേസ്റ്റും കോണും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പീസും ചേർത്തിളക്കി കൊടുക്കുക. അരി ചേർത്തിളക്കി ചെറു തീയിൽ 5 മിനിറ്റാണ് വേവിക്കേണ്ടത്. ഇതിലേക്ക് അരിയുടെ 1.5 ഇരട്ടി അളവിൽ ചൂടുവെള്ളം ഒഴിച്ച് ഒരു കുക്കറിൽ അടച്ച് 1 വിസിൽ മാത്രം വരെ വേവിക്കണം. ഒരൊറ്റ വിസിൽ മതിയേ. പിന്നീട് ഒരു 10 മിനിറ്റ് ചെറു തീയിൽ വെച്ച ശേഷം തീ അണയ്ക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് ചോറ് ഫോർക്ക് കൊണ്ട് മെല്ലെ വിടർത്തിയിടണം. നെയ്യ് തൂവി നമുക്ക് വിളമ്പിക്കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ വളരെ രസകരമായ രുചികരമായ പിങ്ക് നിറത്തിലുള്ള, പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, പിങ്ക് നിറത്തിലുള്ള ബീറ്റ്റൂട്ട് റൈസ്.

0: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

വ്യത്യസ്തത, അതെന്നും മീൽ ശ്രീയുടെ മുഖമുദ്രയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെയധികം സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ തനിമയാർന്ന രുചിയിൽ ചേർത്ത് ഒരു സ്പെഷ്യൽ താറാവ് റോസ് ക്രംഗിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താറാവ് 1 കിലോ വേണം, കുരുമുളക് 1 വലിയ സ്പൂൺ വേണം, മഞ്ഞൾപ്പൊടി വേണം 1 ചെറിയ സ്പൂൺ, കറുവാപ്പട്ട, ഗ്രാമ്പു, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, തിളച്ച വെള്ളം വേണം 2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന് വേണം, സവാള 2 എണ്ണം വേണം, വറ്റൽമുളക് 1 4 എണ്ണം വേണം, കറിവേപ്പില 1 4 തണ്ടെടുത്തു. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ മൈക്രോവേവ് ഓവൻ 180°C ചൂടാക്കി ഇടുക. അതിനുശേഷം താറാവ് വൃത്തിയാക്കി വലിയ കഷ്ണങ്ങളാക്കണം, അതിൻ്റെ വാലറ്റ് അങ്ങ് കളഞ്ഞേക്കോട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ചേരുവകളായിട്ടുള്ള കുരുമുളക് 1 വലിയ സ്പൂൺ, മഞ്ഞൾപ്പൊടി, കറുവാപ്പട്ട, ഗ്രാമ്പു, മല്ലിപ്പൊടി, ഇതെല്ലാം ഒന്ന് മയത്തിൽ അരച്ചു വെക്കുക. പ്രഷർ കുക്കറിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് വഴച്ചു കൊടുക്കുക. ഇതിലേക്ക് താറാവ് കഷ്ണങ്ങൾ ചേർത്ത് ഇളക്കിയ ശേഷം തിളച്ച വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. കുക്കർ അടച്ച് 1-20 മിനിറ്റ് വരെ വേവിക്കാനായിട്ട് വെക്കുക. നന്നായി വെന്ത ശേഷം ഗ്രേവിയിൽ നിന്നും കഷ്ണങ്ങൾ മാത്രം എടുത്ത് ട്രേയിൽ നിരത്തി ചൂടാക്കിയിട്ടിരിക്കുന്ന അവലിലേക്ക് വെച്ച് ഒരു ഇളം ബ്രൗൺ നിറം ആകുന്നത് വരെ ഗ്രില്ല് ചെയ്യുക. വിളമ്പാനുള്ള പാത്രത്തിലാക്കി 5-ാമത് നമ്മൾ എടുത്തു വെച്ച ചേരുവയായ സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് വറുത്തെടുത്ത് അലങ്കരിച്ച് നമ്മുടെ ആ ഗ്രേവി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ ഗ്രേവിക്കൊപ്പം വിളമ്പാവുന്നതാണ്. ഊണിനാണേലും ശരി, അപ്പത്തിനാണേലും ശരി, അല്ലെങ്കിൽ എന്താ നമുക്ക് മലയാളികളുടെ ഇഷ്ടപ്പെട്ട പൊറോട്ട, നാൻ, ബ്രെഡ്, എന്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ താറാവ് റോസ്റ്റ് കം ഗ്രിൽ, അല്ല ഗ്രിൽ കം റോസ്റ്റ്. മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.

0: ഈ ആഘോഷ വേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. വെന്യൂ പാർട്ണർ അപ്പോസുദ്ര മോൾ, വേർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അപ്പോസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
3: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
4: ആൻഡ് ദോഹ സെന്റർ, ഷോപ്പ് മോർ പേ ലെസ്,
5: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
6: കോൾ 7022525.
7: ക്രിയേറ്റീവ് പാർട്ണർ പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വേർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് Scribbles Gulf on Instagram.
8: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
9: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding at the heart.

0: ഹായ്, ഞാൻ ഹണി റോസ്.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മട്ടൺ എന്ന വിഭവത്തോട് മലയാളികൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗൾഫിലൊക്കെ വന്നതിന് ശേഷമാണ് മട്ടൺ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇതാ ഒരു തനി നാടൻ മട്ടൺ പെരട്ട് റെഡിയാവുകയാണ്. ആവശ്യമായ ചേരുവകൾ, മട്ടൺ വേണം, ഒരു 400-450 ഗ്രാം എടുത്തു വെച്ചോളൂ, ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ നുറുക്കി വയ്ക്കുക. ജീരകം പൊടി ഒരു ചെറിയ സ്പൂൺ വേണം, മുളക് പൊടി വേണം ഒരു ചെറിയ സ്പൂൺ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങാനീര്, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ, വെളിച്ചെണ്ണ, വെളുത്തുള്ളി, ഇഞ്ചി, അതൊരു ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിയുക. സവാള ഒന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, അത് ഒരു സവാള മതി. അതുപോലെ തന്നെ കറിവേപ്പില വേണം 2 ഉപ്പ് വേണം ആവശ്യത്തിന്, കുരുമുളക് പൊടി ഒരു 4 സ്പൂൺ വേണം, വെള്ളം വേണം 2 കപ്പ്. ഇനി മട്ടൺ കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ചേരുവകളായ ജീരകം പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങാനീര്, ഉപ്പ്, ഇതെല്ലാം ചേർത്ത് പുരട്ടി വയ്ക്കുക. അതായത് മട്ടണിൽ പുരട്ടി വയ്ക്കുക. അതിനുശേഷം പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് 1 ഒന്ന് വഴച്ചു കൊടുക്കുക. ഇതിലേക്ക് സവാളയും കരുവേപ്പിലയും ചേർത്ത് വഴച്ചു കൊടുക്കുക. സവാള അതൊരു മൃദുവാകുന്ന പരുവാകുന്ന സമയത്ത് പുരട്ടി വെച്ചിരിക്കുന്ന മട്ടനും പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കുക. 2 ഇളക്കിയ ശേഷം 2 വെള്ളം ചേർത്ത് യോജിപ്പിച്ച് അടച്ചു വയ്ക്കുക. മട്ടൻ നന്നായി വെന്ത് വെള്ളം വറ്റി ചൂടവിടെ ഇത് വിളമ്പാൻ പറ്റും. നന്നായി വെള്ളം വറ്റണം കേട്ടോ. ആ വറ്റുന്ന വെള്ളത്തിൻ്റെ സ്വാദ് കൂടി നമ്മൾ കഴിക്കാനിരിക്കുന്ന മട്ടനിൽ കയറണം. അതാണ് അതിൻ്റെ ഒരു ഗുട്ടൻസ്. മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന, അപ്പുണ്ണിയാണ് കൂടെ ഉള്ളത്.
1: ചെന്നൈ ബീറ്റ്സ്.

0: സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാൻഡ് കമ്പനി.
3: അതെന്ത് പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയാൻകോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
1: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയാൻകോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ. ഈ ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
2: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
1: സുനോ പൊന്നോണം സീസൺ 8
2: ോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
2: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ Village, Building Number 19, Shop 9 and 10. Call 7136-6448.

തേങ്ങാപ്പാലിൽ ഒരു നാടൻ ചെമ്മീൻ കറി എങ്ങനെയുണ്ടാവും? ഔ പൊരിക്കുന്നേ. മീൽസ്റ്റഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന, അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. ചെമ്മീൻ എടുക്കൂ അര കിലോ, തേങ്ങാപ്പാല് വേണം രണ്ടാം പാൽ ഒരു കപ്പ്, ഒന്നാം പാൽ അരക്കപ്പ്, ചെറിയ ഉള്ളി വേണം ഒരു 10-15 എണ്ണം, ഇഞ്ചി ഒരു കഷ്ണം വേണം, വെളുത്തുള്ളി ഒരു 6-8 അല്ലി വെച്ചോളൂ, പച്ചമുളക് ഒരു 2-3 എണ്ണം വേണം, തക്കാളി 1/2 എണ്ണം വേണം, മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1 ടീസ്പൂൺ വേണം, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ വേണം, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ വേണം, കുടംപുളിയും അല്ലെങ്കിൽ വാളംപുളി ഇത് ആവശ്യത്തിന് വേണം, വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചോളൂ, കടുക് ഒരു 1/2 ടീസ്പൂൺ മതി, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മൺചട്ടിയിലോ പാനിലോ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 10-15 ചെറിയ ഉള്ളി അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നല്ലതുപോലെ ചേർത്ത് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി മുളകുപൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് ചെറിയ തീയിൽ അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അരിഞ്ഞു വെച്ച തക്കാളിയും വൃത്തിയാക്കിയ ചെമ്മീനും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം രണ്ടാം തേങ്ങാപ്പാലും കുടംപുളിയും, പ്രത്യേകം ശ്രദ്ധിക്കുക കുടംപുളി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ചെമ്മീൻ വേവിക്കുക. ചെമ്മീൻ വെന്ത് ഒരു മസാല കുറുകി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാല് ചേർത്ത് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. പിന്നെ അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും ഒന്ന് കറിവേപ്പില കയ്യിൽ തന്നെ ഒന്ന് തിരുമ്മിയും

അതിന്റെ മുകളിലേക്ക് തൂവി അതിന്റെ തീ അണയ്ക്കുക. നല്ല തേങ്ങാപ്പാൽ മണക്കുന്ന ഒരു ചെമ്മീൻ കറി റെഡിയായിരിക്കാനും പോരട്ടെ ഒരു നാലപ്പം ചൂടോടെ. മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പുണ്ണിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
4: അതെന്ത് പേര്?
1: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
7: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
8: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ, കിങ്.
6: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
9: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
10: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
9: കണ്ട
6: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിൽം.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

നമസ്കാരം, അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാപ്പിള പാട്ടുകൾ ഇഷൽ ഖത്തറിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം 5000 എന്ന നമ്പറിലേക്ക്. 5000. ഇന്ന് നമുക്ക് കുറച്ചു നേരം മാപ്പിള പാട്ടിലെ കല്യാണ പാട്ടുകളിലൂടെ ഒന്ന് പോയാലോ. കല്യാണ പാട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന മുഖം ആഘോഷങ്ങളുടെ പാട്ടുകാരൻ്റെതാണ്, പീർ മുഹമ്മദ്. അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് ഇന്നും കല്യാണ വീടുകളിൽ മുഴങ്ങി കേൾക്കുന്നത്. 1970 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തില് മാപ്പിളപ്പാട്ടിന്റെ ഈണങ്ങൾ കൊണ്ട് മനസ്സിൽ മായാ പ്രപഞ്ചങ്ങൾ സൃഷ്ടിച്ച ഗായകരിൽ ഒരാൾ തന്നെയായിരുന്നു പീർ മുഹമ്മദ്. മാപ്പിളപ്പാട്ടില് പീർക്കയുടെ സ്ഥാനം എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, വടക്കൻ കേരളത്തിന്റെ ഒരു ആലാപന ശൈലി കൃത്യമായി കൊണ്ടുവന്നവരിൽ പ്രമുഖൻ തന്നെയാണ് പീർ മുഹമ്മദ്. പാട്ടിന്റെ ആലാപന സൗന്ദര്യത്തിന് അങ്ങനെ ചില ശൈലികളൊക്കെ രൂപപ്പെട്ടു വരാറുണ്ട്. പ്രത്യേകിച്ച് തലശ്ശേരി, കണ്ണൂര് പോലെയുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന പാട്ടുകളുടെ സ്വാഭാവികമായിട്ടുള്ളൊരു ശൈലി കൃത്യമായിട്ട് പിന്തുടർന്ന ഗായകനാണ് പീർക്ക. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ളൊരു ഗാനമാണ് അഴകേറുന്നോളേ വാ എന്ന് തുടങ്ങുന്ന പാട്ട്. ആ ഒരു ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട്.

0: ഹായ്, ഞാൻ സുജാ ചേച്ചിയാണ്.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
1: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
1: 6000 7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
2: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500 4998.
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
5: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
5: Zamzam Mandi, where flavors create memories. Wholesale Market, Doha. Call 4000 1707.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കല്യാണപ്പാട്ടുകളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. തലശ്ശേരി കല്യാണ പാട്ടുകൾ, ഈ പാട്ടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ കല്യാണത്തിലെ വരന്റെയും വധുവിന്റെയും പേരുകൾ ആ പാട്ടിലൂടെ പറഞ്ഞു പോവുക എന്നുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് പീർ മുഹമ്മദ് ആണ് ഈ ഒരു ട്രെൻഡ് കൊണ്ടുവരുന്നത്. നമ്മൾ കുറച്ചു മുന്നേ കേട്ട അഴകിയിരുന്നോളേവാ, അതുപോലെ തന്നെ പൂക്കൾ വിരിഞ്ഞു നിൽക്കും, ഈ പാട്ടുകളിലെല്ലാം ആ ഒരു വരന്റെയും വധുവിന്റെയും പേരുകൾ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ തലശ്ശേരിയിലെ പല കല്യാണ വീടുകളിലും നടന്ന ചടങ്ങുകളിലെ വധുവിന്റെയും വരന്റെയും ഒക്കെ പേരുകളായിരുന്നു. അത് പിന്നീട് ഗ്രാമഫോണിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ടു. അവിടെ നിന്നും മാപ്പിളപ്പാട്ട് ആസ്വാദകർ ആ ഗാനങ്ങൾ ഏറ്റെടുത്തു. ഇന്നും മാപ്പിളപ്പാട്ട് പരിപാടികൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ പീർക്കയുടെ ഒന്നോ രണ്ടോ പാട്ടെങ്കിലും പാടാതിരിക്കില്ല. ഭക്തി ഗാനങ്ങളും മറ്റു ഗാനങ്ങളും ഒക്കെ പീർക്ക വളരെ കുറച്ചേ പാടിയിട്ടുള്ളൂ. ഇപ്പോഴും പീർക്ക എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് ഇത്തരം കല്യാണ പാട്ടുകൾ തന്നെയാണല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആഘോഷങ്ങളുടെ പാട്ടുകാരൻ എന്ന് പറയുന്നത്. അതേസമയം കാഫ് മലകണ്ട പൂങ്കാറ്റെ, തിരുസഫ തളിർ പോലുള്ള പാട്ടുകളൊക്കെ മറ്റു രീതിയിൽ അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രശസ്തനാക്കിയത് കല്യാണ പാട്ടുകൾ തന്നെയാണ്.

പിർക്ക പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് പടവാളും മിഴിയുള്ളോള്. ആ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ സിനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
3: അതെന്താ പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
8: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
9: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
10: ഓണസദ്യ റെഡിയാണ്, പായസം എവിടുന്ന?
11: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
10: അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
12: ഇത്തവണത്തെ ഓണം സംഭവമാകും.
13: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങിക്കഴിഞ്ഞു.
12: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
13: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും
12: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടിപ്പൊടിക്കാം.

brought to you by അത്തരമടക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

മാപ്പിളപ്പാട്ടില് ഏറ്റവും കൂടുതൽ ഹിറ്റായ പാട്ടുകളുടെ ഗായകൻ ആരാന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, പീർ മുഹമ്മദ്. മുഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ബദറുൽ മുനീറിന്റെയും ഹുസ്നുൽ ജമാലിന്റെയും പ്രണയ കഥ പോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു ഗാനം. 1982 പി ടി അബ്ദുറഹ്മാൻ രചന നിർവഹിച്ച്, ടി കെ രാമമൂർത്തി സംഗീതം നൽകി, പീർ മുഹമ്മദും കല്യാണി മേനോനും കൂടി ആലപിച്ച് ഹിറ്റായൊരു പാട്ട്. ഈ ഒരു ഗാനം പോലെ തന്നെ പി ടി അബ്ദുറഹ്മാൻ പീർ മുഹമ്മദ് കൂട്ടുകെട്ടിൽ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. പാട്ടുകൾ മാത്രമല്ല, പാട്ടുകൾ കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതിൽ ഏറ്റവും പ്രധാനം ലൈല മജ്നു, ബാല്യകാലസഖി, ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്നീ കാവ്യങ്ങളാണ്. ലൈല മജ്നു അനശ്വരമായിട്ടുള്ള ഒരു പ്രണയ കാവ്യമാണ്. അത് പല മാപ്പിളപ്പാട്ടുകളിലായിട്ട് ഇരുവരും കൊണ്ടുവന്നിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി മാപ്പിളപ്പാട്ടിന്റെ രൂപത്തിലേക്ക് ഇരുവരും മാറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുറച്ചു മുന്നേ കേട്ട മഹീൽ മഹാസീൻ, അത് മൊയിൻകുട്ടി വൈദ്യരുടെ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാലിലേതാണ്. ഇങ്ങനെ ഈ ഒരു കൂട്ടുകെട്ട് മാപ്പിളപ്പാട്ട് കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് ശാഖയിൽ തന്നെ അതൊരു വലിയ സംഭവമായിട്ട് മാറുകയും ചെയ്തു. മഹീൽ മഹാസീൻ എന്ന ഗാനം തന്നെ കേട്ടാലോ. ഇത് റേഡിയോസിനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
6: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
7: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
8: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
9: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
8: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
9: 6000-7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.

അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

യുഗ്മഗാനങ്ങൾക്ക് മാപ്പിളപ്പാട്ടില് വലിയ പ്രസക്തിയൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ ആ സമയത്ത് യുഗ്മഗാന ശൈലിക്ക് മാപ്പിളപ്പാട്ടിൽ തുടക്കം കുറിച്ചത് പീർക്കയാണ്, പീർ മുഹമ്മദ്. മുഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. പീർ മുഹമ്മദ് ശൈലജ, പീർ മുഹമ്മദ് സിബല്ല, പീർ മുഹമ്മദ് രഞ്ജിനി, ഈ കൂട്ടുകെട്ടൊക്കെ ഒരു കാലത്ത് മാപ്പിളപ്പാട്ട് ആസ്വാദകരുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചതാണ്. ഇപ്പോഴും പീർ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് വെച്ച ശൈലജയെയും സിബല്ലയെയും ഒക്കെ ആളുകൾ പറയുന്നതിന് കാരണം അന്ന് ലഭിച്ച വലിയൊരു സ്വീകാര്യത തന്നെയാണ്. അതോടൊപ്പം തന്നെ നിരവധി പ്രശസ്തരായ മാപ്പിളപ്പാട്ട് കവികളുടെ പാട്ടുകൾ പാടാനും പീർ മുഹമ്മദിന് സാധിച്ചിട്ടുണ്ട്. പി ടി അബ്ദുറഹ്മാൻ, സി എച്ച് വെള്ളിക്കുളങ്ങര, അസീസ് കൊറാട്ട്, ഒ അബൂമാഷ് തുടങ്ങിയ പാട്ടെഴുത്തുകാരെ കൊണ്ട് പാട്ടെഴുതിക്കാൻ പീർ മുഹമ്മദിന് കഴിഞ്ഞിരുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകരായ എ ടി ഉമ്മർക്കയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് വലിയ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ ഗാനങ്ങളാണ് അഴകീരുന്നോളെ വ, കാഫ് മല കണ്ട പൂങ്കാറ്റെ തുടങ്ങിയ പാട്ടുകൾ. എ ടി ഉമ്മർക്കയുടെ ശിക്ഷണത്തിലും സംഗീത സംവിധാനത്തിലും ഒരുപാട് പാട്ടുകൾ പാടാൻ പീർ മുഹമ്മദിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായാണ് അദ്ദേഹം കരുതിയിരുന്നത്. കാഫ് മല കണ്ട പൂങ്കാറ്റ് എന്ന ഹിറ്റ് ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, ഞാൻ നിരഞ്ജ് മണിമല രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്, ഹിലാൽ ലുലുവിന് സമീപം. ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
1: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ. ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. വെന്യൂ പാർട്ണർ അപ്പോസുദ്ര മോൾ, വേർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അപ്പോസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
6: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
7: ആൻഡ് ദോഹ സെന്റർ, ഷോപ്പ് മോർ പേ ലെസ്,
1: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
7: കോൾ 7022-525.
8: ക്രിയേറ്റീവ് പാർട്ണർ പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വേർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് Scribbles Gulf on Instagram.
9: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
10: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holdings.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
1: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
0: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
1: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
6: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
5: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
6: 600-7124.
1: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.

അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

1950s മലയാള സിനിമാ സംഗീത സംവിധാന ലോകത്തെ ഏറ്റവും തിരക്കേറിയ സംഗീത സംവിധായകൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അല്ലെ. MS ബാബുരാജ് ബാബുക്ക. മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1970s ഒരുപാട് പുതുമുഖ സംഗീത സംവിധായകർ വന്നതോടുകൂടിയിട്ടാണ് ചലച്ചിത്ര മേഖലയില് ബാബുക്ക സജീവമല്ലാതാകുന്നത്. അതോടുകൂടിയിട്ടാണ് മാപ്പിള പാട്ടുകൾക്ക് സംഗീതം കൊടുക്കുന്നതിലേക്ക് ബാബുക്ക കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നത്. അദ്ദേഹം കോഴിക്കോട്ടെ മാപ്പിളപ്പാട്ട് ട്രൂപ്പുകളുടെ ഭാഗമായിട്ട് പിന്നീട് മാറുകയായിരുന്നു. ഇല്ലാ ദുനിയ

ബാബുക്കയുടെ ശബ്ദത്തിലാണ് നമ്മളിപ്പോ ഈ ഒരു പാട്ട് കേട്ടത്. ഈ ഒരു ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ബാബുക്കയും അതോടൊപ്പം തന്നെ ഈ ഒരു പാട്ട് എഴുതിയിട്ടുള്ളത് കെ ടി മുഹമ്മദും ഒറിജിനൽ ആയിട്ട് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് സി എ അബൂബക്കറുമാണ്. അതുപോലെ തന്നെ ബാബുക്ക ചിട്ടപ്പെടുത്തിയ മറ്റൊരു ഹിറ്റ് പാട്ടാണ് വിശ്വപ്രപഞ്ചത്തിനാകെ റസൂലെ എന്ന് തുടങ്ങുന്ന ഗാനം. ബാബുക്കയുടെയും ഫസീലാത്തയുടെയും ശബ്ദത്തിലാണ് ഈ ഒരു പാട്ട് വന്നിട്ടുള്ളത്. ആ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലോ? ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
0: ഓണസദ്യ റെഡിയാണ്, പായസം
1: പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

കല്യാണസഖി ഒരു പുഷ്പം മാത്രമേ കദളിവാഴ കയ്യിലിരുന്ന് ഒരു കൊട്ട പൊന്നുണ്ടല്ലോ, സുറുമ എഴുതിയ മിഴികളെ, അറബിക്കടലൊരു മണവാളൻ തുടങ്ങി ഒരു പിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച എം എസ് ബാബുരാജ്. അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ട് യാത്രയെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പാട്ടുകളിൽ പലതും നമ്മുടെ മാപ്പിളപ്പാട്ട് ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗാനങ്ങളാണല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാബുക്കയുടെ ഒരു പ്രത്യേകതയായിരുന്നു, തന്റേതായിട്ടുള്ളൊരു ശൈലിയിലാണ് അദ്ദേഹം പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തുന്നത്. മാപ്പിളപ്പാട്ട് പോലെ തനിക്ക് പരിചിതമായിരുന്ന തദ്ദേശീയ തനത് സംഗീത രൂപങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഓരോ പാട്ടും സിനിമയിലേക്ക് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ബാബുക്കയുടെ എല്ലാ പാട്ടുകളോടും നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടക്കൂടുതൽ ഉണ്ടായിരിക്കും അല്ലേ. എങ്കിലും പെട്ടെന്ന് ഇപ്പൊ എന്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ പെട്ടെന്ന് തോന്നുന്നൊരു പാട്ട് സുറുമ എഴുതിയ മിഴികൾ എന്ന ഗാനമാണ്. ഖദീജ എന്ന സിനിമയിലെ ദാസേട്ടൻ പാടിയൊരു

0: Hi, this is Sushin Shyam.
1: You're listening to
0: Radio Suno 91.7.
2: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
4: 6000-7124.
5: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
2: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
6: മർസയിൽ നിന്നോ?
2: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
7: റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
7: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

മുൻചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്, എം എസ് ബാബുരാജ്. ബാബുക്കയെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും ഹിന്ദുസ്ഥാനി സംഗീതത്തെ പറ്റി പറയേണ്ടി വരും. ആ ഹിന്ദുസ്ഥാനി സംഗീതവും മാപ്പിളപ്പാട്ടുമായിട്ട് കുറച്ച് ബന്ധങ്ങളുണ്ട്. അവിടേക്ക് ബാബുക്കയോടൊപ്പം തന്നെ ഗായകനായിട്ടുള്ള എ.വി. മുഹമ്മദിനെ ഓർക്കേണ്ടതുണ്ട്. ആ ഒരു ചരിത്രം ഇങ്ങനെയായിരുന്നു. 1944 തന്റെ ജന്മനാടായിരുന്ന തിരൂരങ്ങാടിയിൽ നടന്ന ഒരു ഗാനമേള പരിപാടിക്കിടെയാണ് ബാബുക്ക അവിചാരിതമായിട്ട് മുഹമ്മദിന്റെ ഗാനം കേൾക്കാനിട വരുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന് ആ ഒരു പാട്ട് അതിയായി ഇഷ്ടപ്പെടുകയും അവിടെ തൊട്ട് ആ ഒരു യുവാവിനെ, എ.വി. മുഹമ്മദിനെ, ബാബുക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകി വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ഒരു പരമ്പരാഗതമായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ച എ.വി. മുഹമ്മദിന് കുടുംബപരമായിട്ട് ഒരുപാട് ബാധ്യതകളും കാരണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഗായകനാവുക എന്ന കാര്യം വളരെ വിദൂരമായിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു കേട്ടോ. ഒരു റെസ്റ്റോറന്റിൽ ജോലി കിട്ടിയതിന്റെ ഭാഗമായിട്ട് കർണാടകയിലെ ഷിമോഗയിലേക്ക് കുടിയേറിയപ്പോഴും സംഗീതത്തെ അദ്ദേഹം ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാനി സിനിമാ ഗാനങ്ങൾ, പ്രത്യേകിച്ച് മുഹമ്മദ് റഫിയുടെയും തലത് മഹമ്മൂദിന്റെയും മുകേഷിന്റെയും ഒക്കെ ആലാപനങ്ങൾ നിത്യേന അദ്ദേഹം കേൾക്കുമായിരുന്നു. അവിടെ ഷിമോഗയില് കൂട്ടുകാരുടെ ഒത്തുചേരലുകളിൽ പലപ്പോഴും എ.വി. മുഹമ്മദ് പാടാറുണ്ടായിരുന്നു. അവിടെ നിന്നുമുള്ള എ.വി. മുഹമ്മദിന്റെ ആ ഒരു പാട്ട് യാത്രയിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് മനോഹരമായൊരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട്

0: ഞാൻ ചെയ്യുന്നതും യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൊള്ളാം.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707.

0: to you by
1: അത്തരമണക്ക് ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
1: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
3: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
1: സുനോപ്പനോണം സീസൺ 8
3: കേട്ട് കേട്ട് കേട്ടോണം.
1: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
3: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
4: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
5: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building No. 19, Shop 9 and 10. Call 7136-6448.

അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ മാപ്പിളപ്പാട്ട് കൈവഴികളെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞു വന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ആ ഒരു സമയത്ത് ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്വീകാര്യതയെ തുടർന്നാണ് എ വി മുഹമ്മദ് ആ ഒരു ശൈലിയിൽ മാപ്പിളപ്പാട്ടുകൾ പാടാനായിട്ട് തുടങ്ങുന്നത്. എ വി മുഹമ്മദിന്റെ അടുത്ത കൂട്ടുകാരനായിരുന്ന കെ ടി മുഹമ്മദാണ് ഗാനങ്ങൾ മിക്കതിന്റെയും രചന നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. സംഗീതം ചിട്ടപ്പെടുത്തുമ്പോൾ കെ ടി ഹാർമോണിയത്തിന്റെ എതിർവശത്തിരിക്കുകയും എ വി ഈണം മൂളി മിനിറ്റുകൾക്കകം വരികൾ തയ്യാറാക്കുകയും ചെയ്യുമായിരുന്നു. ഇത്തരത്തില് പാതി ചിട്ടപ്പെടുത്തിയ വരികളും ഈണവുമായിട്ട് എ വി മദ്രാസില് ബാബുക്കയുടെ അടുത്തേക്ക് പോകും, എം എസ് ബാബുരാജിന്റെ അടുത്തേക്ക്. മലയാള സിനിമാ സംഗീത സംവിധാനത്തിന്റെ തിരക്കുകൾക്കിടയിലും ബാബുരാജ് എ വി മുഹമ്മദിനൊപ്പം ഇരിക്കാൻ സമയം കണ്ടെത്തി അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ഗാനങ്ങൾക്ക് പുതിയ ശബ്ദവിന്യാസവും താളവും ഒക്കെ നൽകുകയും ചെയ്യുമായിരുന്നു. ബാബുരാജിന്റെ കൂട്ടിച്ചേർക്കലുകൾ കൂടി ആവുമ്പോൾ ഈ ഒരു പാട്ടിന്റെ ഈണത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും അത് തീർത്തും പുതിയൊരു ഈണമായിട്ട് മാറുകയും ചെയ്യുന്നതൊക്കെ പതിവായിട്ട് മാറി. ഇതിൽ ചില പാട്ടുകള് മദ്രാസിലെ എച്ച് എം വി ഗ്രാമഫോൺ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ എം എസ് ബാബുക്ക് തന്നെ ചെയ്തു കൊടുക്കുമായിരുന്നു കേട്ടോ. അതിനുശേഷമുള്ള പാട്ടുയാത്രയിലേക്ക് നമുക്ക് പോകാം. മനോഹരമായിട്ടുള്ള ഒരു ഗാനത്തിന് ശേഷം ഇത് റേഡിയോസിനോ കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്
5: അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

മനുഷ്യുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. എം എസ് ബാബുരാജ്, എ വി മുഹമ്മദ് കൂട്ടുകെട്ടിൽ പിറന്ന ഒരുപാട് മാപ്പിളപ്പാട്ടുകളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഷെൽ ഖത്തറിലൂടെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്ത് തന്നെ നന്നായിട്ട് പാട്ടുപാടാൻ അറിയുന്ന, അഭിനയിക്കാൻ അറിയുന്ന, നൃത്തം ചെയ്യാൻ കഴിവുള്ള ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിൽ പലരും അങ്ങനെയുള്ളവരായിരിക്കാം. പക്ഷേ നമുക്ക് വേണ്ടത്ര ഒരു അംഗീകാരം ലഭിക്കാതെ വരിക, അവസരം കിട്ടാതെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. പക്ഷെ ചില സമയത്തെങ്കിലും നമ്മൾ നിരാശപ്പെട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ടല്ലേ. പക്ഷേ ബാബുക്കയുടെയും എ വി മുഹമ്മദിന്റെയും ഒക്കെ ജീവിതം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് വേണം പറയാനായിട്ടുള്ളത്. കാരണം അന്നത്തെ മലയാള ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും അറിയപ്പെട്ടിരുന്ന സംഗീത സംവിധായകരിൽ ഒരാളായിരുന്നു എം എസ് ബാബുരാജ് കേട്ടോ. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു അവാർഡ് പോലും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം എ വി മുഹമ്മദിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷനുകൾ അക്കാലത്ത് എ വി മുഹമ്മദിന്റെ പാട്ടുകൾ നിരന്തരം പ്രക്ഷേപണം ചെയ്യുമായിരുന്നെങ്കിലും നിരവധി ഓഡീഷൻ ട്രയലുകളിൽ പങ്കെടുത്തിട്ടും ഓൾ ഇന്ത്യ റേഡിയോയിൽ പാടാനായിട്ട് എ വി മുഹമ്മദിന് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബാബുക്കയും എ വി മുഹമ്മദിന്റെയും ഒക്കെ പാട്ടുകൾ നമ്മൾ പാടി നടക്കുന്നുണ്ട്, അവരെയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്, ഇന്നെന്താ റേഡിയോയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എത്രത്തോളം ഒരു കാര്യം ആഗ്രഹിക്കുന്നുവോ, എത്രത്തോളം അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുവോ, ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഫലം ഉണ്ടാകും, അതിനൊരു വിജയം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പുതിയ കലാകാരന്മാരെ വളർത്തിക്കൊണ്ട് വരുന്ന സംഗീതരാവുകൾ ഇന്നും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇതിഹാസ ഗായകരെ ഓർക്കുന്നതിന് വേണ്ടിയിട്ട് വർഷാവർഷം സംഘടിപ്പിച്ചു പോരുന്ന റഫി നൈറ്റ് പോലെയും ബാബുരാജ് നൈറ്റ് പോലെയും ഒക്കെയുള്ള പരിപാടികളൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇഷൽ ഖത്തർ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വെള്ളിയാഴ്ച 12 മണിയാവുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
2: ചേരുന്നവല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
2: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
3: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
2: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. കുട്ടി കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. വെന്യൂ പാർട്ണർ അപ്പോസുദ്ര മോൾ, വെർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അപ്പോസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
4: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
0: ആൻഡ്
4: ദോഹ സെന്റർ, ഷോപ്പ് മോർ പേ ലെസ്,
0: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
4: കോൾ 7022525.
0: ക്രിയേറ്റീവ് പാർട്ണർ, പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വെർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് Scribbles Gulf on Instagram.
5: Pizza Partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment Partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷാണ്.
1: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: 7FM കേട്ടി കേട്ടി കൂട്ടുകൂടാം. സൂപ്പർ ഹിറ്റ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
1: ഇൻ അസോസിയേഷൻ വിത്ത്
0: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക, കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: ഹായ്, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
6: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
7: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
8: റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
8: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
9: ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
6: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
8: സുനോപ്പനോണം സീസൺ 8.
6: കേട്ട് കേട്ട് കേട്ടോണം.
8: ബ്രോട്ട് ടു യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
6: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
8: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
10: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building No. 19, Shop 9 and 10. Call 7136-6448.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഇടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഇടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്. കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. വെന്യൂ പാർട്ണർ അബുസുദ്ര മോൾ, വേർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബുസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
4: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
2: ആൻഡ്
4: ദോഹ സെന്റർ, ഷോപ്പ് മോർ പേ ലെസ്,
2: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
4: കോൾ 7022525.
2: ക്രിയേറ്റീവ് പാർട്ണർ, പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വേർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് Scribbles Gulf on Instagram.
5: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
2: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holdings.

0: Brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ. യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: ഹായ്, ഞാൻ ജലജയാണ്.
1: കാട്ടക്കുറിഞ്ഞി പൂവും ചൂടി സ്വതന്ത്രം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
0: നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
2: ദസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
3: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
4: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
2: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
4: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
5: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
4: കണ്ട
2: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.
4: Chennai beats.
5: Tamil, head of the hour.
6: In the art of Podumakulanda.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ബദിയ കാർ ആക്സസറീസ് അൽത്തുമാമ. യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: സ്മാർട്ട് ടോക്കിൽ ഈ ആഴ്ച അക്ഷര പൊന്നോണം.
1: കുട്ടിക്കാലത്ത് നമ്മൾ പൂ പറിക്കാൻ പോകുന്ന പൂ പാട്ടും പാടിയിട്ടാണ്. ആന പോകുന്ന പൂമരത്തിന്റെ ചോടെ പോകുന്ന ധാരാട ആരാനുമല്ല കൂരാനുമല്ല കുറ്റിക്കാട്ടിലെ കുറുമ്പന്നി എന്ന് പറഞ്ഞ സുദീർഘമായൊരു പാട്ടാ.
0: അതിഥിയായി എത്തുന്നു മലയാളം അധ്യാപകൻ ദേവേശൻ പേരൂർ.
1: എത്രയോ കാലമായി കുട്ടിക്കാലത്തൊക്കെ കേൾക്കുന്നതാണ് കാണം വിറ്റും ഓണം ഉണ്ണണം. നമ്മളിങ്ങനെ ഒരു ചൊല്ലുപോലും ഇങ്ങനെ പറയുന്നു, അല്ലാതെ എന്താണ് കാണം എന്ന് അറിയില്ലായിരുന്നു.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. Brought to you by
3: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
2: like you're home. In association with
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് വായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
4: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 ഖത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
3: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
4: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
6: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
8: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
9: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
8: അതെന്താ പേര്?
10: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. NCD&Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
3: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി NCD&Co. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: അത്തരം മണക്കുന്ന ഖത്തറിൽ അസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
3: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
1: ഇൻ അസോസിയേഷൻ വിത്ത്
11: ബദിയ കാർ ആക്സസറീസ്, അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
0: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ്റെ കമ്പനി.
3: അതെന്താ പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിഡിലിൻ പേര് പറയാം. എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
4: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
0: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
4: കുട്ടി കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? Olive Suno Radio Network ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. Venue partner Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
8: Gifting partner Daiso Japan, you name it, we have it.
4: And
8: Doha Center, shop more, pay less.
4: Old Airport Road, Doha and Alcor.
8: Call 70222525.
4: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
9: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
4: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding at the

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

Radio Suno 91.7 FM, Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി.

0: വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
4: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
6: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
5: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
2: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
3: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: ബദിഹ കാർ ആക്സസറീസ്, അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: in association with
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: suno 91.7 FM Qatar's favorite radio station ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
2: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
2: 6000 7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
4: ഹായ്, ഞാൻ മണിയമ്പള രാജു.
5: മല മല മല കുഞ്ഞിന്റെ പേര് മല.
0: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സിനോ 91.7 FM. കേട്ട്

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ. യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
5: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
6: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാണ്ട് കമ്പനി.
5: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അതും 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
3: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
4: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
7: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
4: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
8: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
9: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ, കിങ്.
4: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
9: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
10: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
9: കണ്ട
4: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
11: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998. അത്തരം അടക്കുന്ന ഖത്തറിൽ അസറൻസ്, അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
11: ഈ ഓണത്തിന് മധുരം നിറയട്ടെ, ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
12: ഇൻ അസോസിയേഷൻ വിത്ത്
13: ബദിഹ കാർ ആക്സസറീസ്, അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കുടക്കിൽ കിട്ടും.
2: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
3: 6000 7124.
1: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ഇത്തവണത്തെ ഓണം സംഭവമാകും.
4: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
1: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
4: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
2: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
5: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും. സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
6: പാലട
3: അടപ്രഥമൻ.

0: കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: 97.7 FM. Qatar's happiness frequency.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
1: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഹേയ് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക്.
6: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
0: ഖത്തറിൽ ലൈവായി.
6: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14

0: ഇത് ഞാൻ മറന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സ്കോർ ബോർഡ്? ഹായ് ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്താൻ വേണ്ടിയിട്ട് പോകുമ്പോൾ മലയാളികളുടെ മലയാളത്തിന്റെ ഹൃദയത്തുടുപ്പുകളിൽ
1: പുണ്യവചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം പ്രതിഫലം നൽകുന്നത് ദാനത്തിനും കുടുംബബന്ധം ചേർക്കുന്നതിനുമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: suno 91.7 FM Qatar's favorite radio station.
1: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
5: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ്റെ കമ്പനി.
4: അതെന്താ പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
1: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
6: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കുടക്കീഴിൽ കിട്ടും.
5: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
6: 6000-7124.
1: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ. ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
7: മർസയിൽ നിന്നോ?
1: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
5: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
1: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
6: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇന്ന് സ്കോർ ബോർഡ് യാത്ര ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ആവേശ പോരാട്ടങ്ങളിൽ ഒന്നിലേക്കാണ്, വള്ളംകളിയുടെ ആവേശത്തിലേക്കാണ്, നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശത്തിലേക്കാണ്. ഓഗസ്റ്റ് 22-ാം തീയതി ആർപ്പ് വിളികളോടുകൂടി ഈ ഒരു പോരാട്ടം നടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ 11 പേരുടെ പോരാട്ടങ്ങളല്ല ഇത്, ദൂരോളം ആളുകൾ ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി തുഴഞ്ഞ് വിജയത്തിലേക്ക് എത്തുന്ന ഒരു നാടിന്റെ വിജയമാണ് കേട്ടോ. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ, അതായത് 400-ലധികം വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിലെ കായലുകളിൽ വള്ളംകളിയുടെ ആവേശം ഉണ്ടായിരുന്നു. ആവേശം പല രീതിയിലായിരുന്നു. ആദ്യം ഒരു ശത്രുതയോടുകൂടിയിട്ടുള്ള ഒരു മത്സരമായിരുന്നു, അതായത് പല ആലപ്പുഴയിലെ തന്നെ പല നാട്ടുരാജ്യങ്ങളായിട്ടുള്ള ചെമ്പകശ്ശേരിയും കായംകുളവും പുറക്കാടും ഒക്കെ തമ്മിലുള്ള വമ്പൻ പോരാട്ടങ്ങളായിരുന്നു. പക്ഷെ ചെമ്പകശ്ശേരിയിലെ നേതൃത്വത്തിന് പലപ്പോഴും വലിയ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒടുവിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെമ്പകശ്ശേരിക്കാർ ഒരു പദ്ധതി അങ്ങോട്ട് രൂപകൽപ്പന ചെയ്തു. വേഗതയും അതുപോലെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് പറ്റിയ 100-ഓളം ആളുകളെ ഒരുമിച്ച് നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു വള്ളം അങ്ങോട്ട് ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ആ ഒരു ശ്രമമാണ് ഒരു ചുണ്ടം വള്ളങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. പിന്നീട് ഇത് ശത്രുത എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്ന് മാറി സൗഹൃദത്തിന്റെ പോരാട്ടമായി മാറി, ഇത് സൗഹൃദം നിറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റുള്ള പോരാട്ടങ്ങളായി മാറി. നാട്ടിലെ മത്സ്യത്തൊഴിലാളികളും അതുപോലെ കർഷകരും ഒക്കെ വള്ളംകളിയുടെ ആവേശത്തിലേക്ക് ഇറങ്ങി. വള്ളംകളി ഒരു ആഘോഷത്തിന്റെ ഭാഗമായി മാറി. പിന്നീട് വള്ളംകളിക്കൊരു ഒരു ദേശീയമാനം കിട്ടുന്നത്, അല്ലെങ്കിൽ വള്ളംകളി വലിയ രീതിയിൽ ഫേമസ് ആകുന്നത് 1952-ലാണ്. 1952-ൽ കേരളം സന്ദർശിച്ച ജവഹർലാൽ നെഹ്റുവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചുള്ളൻ വള്ളങ്ങളൊക്കെ ആയിട്ട് വമ്പൻ സ്വീകരണമാണ് പുന്നമട കായലിൽ ഒരുക്കിയത്. ഈ ഒരു സ്വീകരണം കണ്ട്, ഈ ഒരു വള്ളങ്ങളുടെ ആവേശമൊക്കെ കണ്ട് നെഹ്റു വലിയ രീതിയിൽ ആവേശഭരിതനായി. അദ്ദേഹം ആ വള്ളത്തിലേക്ക് ചാടിയിറങ്ങിയിട്ട് ഇവരോടൊപ്പം ആർത്തുല്ലസിച്ചു, ആർപ്പ് വിളിച്ചു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. സോ ഇതിന്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയിട്ട് ഒരു വെള്ളി ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചറോടുകൂടി തിരിച്ചയച്ചു. അതാണ് പിന്നീട് നെഹ്റു ട്രോഫി ബോട്ട് റേസ് ആയി മാറിയത്. അങ്ങനെ ആ ഒരു പോരാട്ടമാണ് ഓഗസ്റ്റ് 22-ാം തീയതി നടക്കുന്നത്. ഒരുപാട് വർഷങ്ങളുടെ പൈതൃകവും ചരിത്രവുമുള്ള ചുണ്ടം വള്ളങ്ങൾ ഏറ്റുമുട്ടുന്നു. ചുണ്ടം വള്ളങ്ങൾ മാത്രമല്ല, മറ്റ് പല ചെറുവള്ളങ്ങളുടെയും പോരാട്ടങ്ങളുണ്ട്. പക്ഷേ ആ ഒരു ചുണ്ടം വള്ളം റേസിന് ഒരു പ്രത്യേക അഴകാണ്. അപ്പോൾ എന്തായാലും ഉഷാറാകുന്ന പോരാട്ടങ്ങളാകട്ടെ. എനിക്കറിയാം ഒരുപാട് ഈ വള്ളംകളി പ്രേമികൾ എന്നെ കേട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഞാൻ പലപ്പോഴും ഷോയിൽ ചോദിച്ചിട്ടുള്ള കൂട്ട് തന്നെ അതേ കാര്യം, നിങ്ങളുടെ ഫേവറേറ്റ് ആ ഒരു ചുണ്ടൻ ഏതാണ് പറഞ്ഞേക്കണേ. കൂടെ ഞാൻ അച്ചുവാണ്, റേഡിയോ സ്നോയിൽ കേട്ട് കൂട്ടുകൂടാ. Chennai beats
1: Tamil head of the hour in the art of podumakkolanda.

0: 91.7 FM,
1: Qatar's favorite radio station.
2: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന് ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
2: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 riyalന് വാങ്ങുമ്പോൾ 50 riyalന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
3: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
6: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
5: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
8: ആകെ സെഡാണ് മോനെ.
9: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
7: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
10: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
11: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
10: എസ്സൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
12: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
13: റേഡിയോ നാടക മത്സരം സീസൺ 4.
12: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
13: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

ഹായ് എവ്രിവൺ, ദിസ് ഈസ് രഞ്ജൻ രാജ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
1: മർസയിൽ നിന്നോ?
0: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
1: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
6: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
6: 6000-7124.
4: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.
0: ന്യൂ
7: ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
7: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടിപ്പൊടിക്കാം.

ടീമുകൾ ഒരേ മനസ്സോടുകൂടി ഒരേ താളത്തോടുകൂടി ഒരു വിജയത്തിലേക്ക് തുഴഞ്ഞെത്തുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് ലൈൻ വരെയുള്ള ആവേശം ആ മിനിറ്റുകൾ ഓരോ ആരാധകരും ഹൃദയമെടുപ്പോടുകൂടി കണ്ടു നിൽക്കുന്നു. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്, കൂടെ അച്ചുമാണ്. പലപ്പോഴും പല മത്സരങ്ങളിലും കാണാത്ത വിധത്തിൽ ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലാത്ത ആവേശം നിറഞ്ഞു നിൽക്കുന്ന പോരാട്ടങ്ങളിലൊന്ന് നമ്മുടെ മലയാളികളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ മലയാളത്തിൽ നിറഞ്ഞിട്ടുള്ള പോരാട്ടം ചുണ്ടൻവള്ളങ്ങൾ മാത്രമല്ല മറ്റു കുഞ്ഞുവള്ളങ്ങളുടേത് ഉൾപ്പെടെയായിട്ടുള്ള വള്ളംകളി പോരാട്ടങ്ങൾ. എന്തായാലും 72nd നെഹ്റു ട്രോഫി ജലോത്സവമാണ് ഓഗസ്റ്റ് 22nd ആവേശത്തോടുകൂടി പുന്നമടക്കായലിലെ ഓളങ്ങളിലൂടെ അങ്ങോട്ട് നടന്നു നീങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും വമ്പൻ പോരാട്ടത്തിൽ ഏകദേശം എത്രത്തോളം വള്ളങ്ങൾ പങ്കെടുക്കുന്നുണ്ടെന്നറിയാമോ? 71 വള്ളങ്ങൾ. ഇതിലെ 22 ചുണ്ടൻവള്ളങ്ങളുടെ പോരാട്ടമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റു വള്ളങ്ങളുടെ ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ചുരുളം വള്ളങ്ങൾ 2 ഇരുട്ടുകുത്തി എ, 3 ഇരുട്ടുകുത്തി ബി, 16 ഇരുട്ടുകുത്തി സി, 14 വെപ്പ് എ, 5 അതുപോലെ വെപ്പ് ബി, 4 തെക്കനോടിത്തറ, 1 അതുപോലെ തെക്കനോടിക്കെട്ട്, 4 എന്നിങ്ങനെയാണ് മറ്റ് വിഭാഗങ്ങളിൽ മത്സരിക്കുന്ന വള്ളങ്ങളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. രജിസ്റ്റർ ചെയ്ത ചുണ്ടൻ വള്ളങ്ങളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു നാടിൻ്റെ പൈതൃകവും ആവേശവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കുറേ പേരുകൾ ഉണ്ടാവും കേട്ടോ. ആ പേരുകളിൽ ഫേമസ് ആയിട്ടുള്ള പേരുണ്ട്, തച്ചിലിയെടുത്ത് ചുണ്ടനെന്നും അല്ലെങ്കിൽ കാരിച്ചാൽ എന്നും ഒക്കെ കേട്ട് ഒരുപാട് പേർക്ക് പരിചിതമായിട്ടുണ്ടാവും. മറ്റു പല ടീമുകളുണ്ട് കേൾവികളെക്കാൾ ഒരു നാടിൻ്റെ ആവേശമായ ടീമുകൾ. എന്തായാലും എല്ലാ ടീമുകളും തറക്കട്ടെ, നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ആശംസകളൊക്കെ നേർന്നുകൊണ്ട് തന്നെ പ്രവാസ മണ്ണിൽ നിന്ന് കഥകളൊക്കെ ആയിട്ട് ഇത് സ്കോർ ബോർഡിൻ്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചു ആണേ.

ബാക്ക് ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇനി ഒരു വലിയ നേട്ടത്തെ കുറിച്ചാണ് പറയാനുള്ളത്. ഒരു അണ്ടർ റേറ്റഡ് താരത്തെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരുടെ ലിസ്റ്റിൽ എല്ലാ കാലത്തും ഇടം നേടാൻ കെൽപ്പുള്ള ഒരാൾ, വലിയ ഇതിഹാസ താരങ്ങളുടെ റെക്കോർഡിനോടൊപ്പം അയാൾ കൂടി നടന്നെടുത്തിരിക്കുകയാണ്. 350 ടെസ്റ്റ് വിക്കറ്റുകൾ, ഓ ഇപ്പൊ കിട്ടിലും ബൗളറാണല്ലോ. 4000+ റൺസ്, കൊള്ളാലോ, രണ്ടിലും കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോക്കാടല്ല. അതെ, ആ ഒരു പേരാണ് സാർ രവീന്ദ്ര ജഡേജ. ജഡേജ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. ഇപ്പം ഏകദിനത്തിലാണെങ്കിലും T20 അദ്ദേഹത്തിൻ്റെതായ ഇമ്പാക്ട് പലപ്പോഴും കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ പറച്ചിലിൽ പലർക്കും വിമർശനങ്ങൾ ഉണ്ടാവുമെന്നറിയാം. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ 1600 മുകളിലായി ജഡേജ 1st നിൽക്കുകയാണ് ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ. ഇത്രയും കാലം ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ 1st നിലനിർത്തുക, അത് 2nd ആളേക്കാൾ ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുക എന്നൊന്നും പറയുന്നത് ചെറിയ കാര്യമല്ല. ആ ഒരു കൺസിസ്റ്റൻസി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ജഡേജയുടെ മുന്നോട്ടുള്ള പോക്ക് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈ ഒരു റെക്കോർഡ്, അതായത് 4K+ റൺസും 350+ വിക്കറ്റ്സും എന്ന് പറയുന്ന ഒരു ഒരു സ്പെഷ്യൽ ക്ലബിൽ 4 ആളുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ തന്നെ അഭിമാന താരമായിട്ടുള്ള കപിൽ ദേവാണ്, മറ്റൊന്ന് ഇയാൻ ബോധമാണ്, മറ്റൊന്ന് ഡാനിയൽ വെട്ടോറിയാണ്. ഇവരുടെ 3 കൂടെ ഒരു കസേരയിട്ടിരിക്കുകയാണ് ജഡേജ എന്ന് പറയുന്ന ഒരു താരം. സോ ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒരു സ്പെഷ്യൽ ക്ലബിലൊക്കെ എൻ്ററായി ജഡേജ അങ്ങോട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹാറ്റ്സ് ഓഫ്. എന്തായാലും ഇനിയും നമ്മൾ ജഡേജയിൽ നിന്ന് ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിനത്തിലൊക്കെ ഒരുപാട് സ്പെഷ്യൽ ഇന്നിങ്സുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തകർക്കട്ടെ, അടിപൊളിയാകട്ടെ. കൂടെ ഞാൻ അച്ചുവാണ്. ദി സ്കോർ ബോർഡിൻ്റെ ടൈം സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്മാർട്ട് ടോക്കിൽ ഈ ആഴ്ച അക്ഷര പൊന്നോണം.
1: കുട്ടിക്കാലത്ത് നമ്മൾ പൂ പറിക്കാൻ പോകുന്ന പൂ പാട്ടും പാടിയിട്ടാണ്. ആന പോകുന്ന പൂമരത്തിന്റെ ചോടെ പോകുന്ന ധാരാട ആരാനുമല്ല കൂരാനുമല്ല കുറ്റിക്കാട്ടിലെ കുറുമ്പന്നി എന്ന് പറഞ്ഞ സുദീർഘമായൊരു പാട്ടാണ്.
0: അതിഥിയായി എത്തുന്നു മലയാളം അധ്യാപകൻ ദേവേശൻ പേരൂർ.
1: എത്രയോ കാലമായി കുട്ടിക്കാലത്തെ കേൾക്കുന്നതാണ് കാണം വിറ്റും ഓണം ഉണ്ണണം. നമ്മളിങ്ങനെ ഒരു ചൊല്ലുപോലും ഇങ്ങനെ പറയുന്നു, അല്ലാതെ എന്താണ് കാണം എന്ന് അറിയില്ലായിരുന്നു.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. Brought you by
3: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
2: like you're home. In association with
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
0: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
0: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 ഖത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
0: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 riyalന് വാങ്ങുമ്പോൾ 50 riyalന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
2: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
5: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഇത്തവണത്തെ ഓണം സംഭവമാകും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
2: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
0: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
6: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
7: In association with Nesto Hypermarket, now open at Old Passport Office.

ഞാൻ നിത്യാമാവൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.

0: suno 91.7 FM Qatar's favorite radio station
1: Qatar's Mandi Paradise Rich Arabian flavors umai Zamzam Mandi
2: മന്തി മദ്ബി മദ്ഫൂൻ മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം
1: സംസം മന്തി വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ് ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ കോൾ 4000 1707
3: എടാ വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട് പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ
1: 6000 7124
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ
5: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിൻ മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
2: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
0: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

ഇനി മറ്റൊരു ആവേശത്തിന്റെ കാത്തിരിപ്പിലേക്കാണ്. വെൽക്കം ബാക്ക്. ദ സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്വപ്നം കൊണ്ടൊരു കൂടൊരുക്കി ജപ്പാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതാണ് ഇനി വെറും 28 ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ. ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയിട്ട് കൂടൊരുക്കി ജപ്പാൻ ഇങ്ങനെ ആവേശത്തോടു കൂടി വെയിറ്റ് ചെയ്യുന്നു. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെയാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ഏഷ്യയിലെ മുഴുവൻ കായിക പ്രേമികളെയും വരവേൽക്കാൻ വേണ്ടിയിട്ട് ഗെയിമിന്റെ ഒഫീഷ്യൽ സോണായിട്ടുള്ള ഹിസായ പാർക്ക് അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു. പാർക്കിന്റെ മധ്യത്തിൽ തന്നെ 180 മീറ്റർ ഉയരത്തിൽ മിറായി ടവർ, അതായത് പഴയ നഗോയ ടവർ ആണ്, ജപ്പാനിലെ ആദ്യത്തെ ടി വി ടവർ ആണ്. അത് ദീപാലങ്കാരമൊക്കെ കൊണ്ട് അങ്ങനെ സെറ്റാക്കി മൊത്തത്തിൽ അലങ്കാരപ്പണികളൊക്കെ വെച്ച് അടിപൊളിയാക്കിയിരിക്കുകയാണ്. ഇത്തവണ ഏഷ്യൻ ഗെയിംസിന് ജപ്പാൻ കാത്തുവെച്ചിരിക്കുന്ന കൗതുകമാണ് ഹിസായി ഒഡോരി പാർക്കിലെ 1 ഏഷ്യ വേൾഡ് ഫാൻസ് സോൺ. ഗെയിംസിനിടയിൽ ഏഷ്യ ഒന്നാകുന്ന ഒരു ലോകം. ഗെയിംസിന് എത്തുന്ന അത്ലറ്റുകൾ, ഒഫീഷ്യലുകൾ, ആരാധകർ, സഞ്ചാരികൾ തുടങ്ങിയവർക്കെല്ലാം ഇവിടെ ഒരുമിച്ച് സംഗമിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സെപ്റ്റംബർ 19 മുതൽ ഏഷ്യൻ രാജ്യങ്ങളിലെ കല, സംസ്കാരം, ഭക്ഷണം, ഫാഷൻ തുടങ്ങിയവയെല്ലാം ഇവിടെ നിറയാൻ വേണ്ടിയിട്ടുമാണ്. മെഡൽ ജേതാക്കളുടെ ആരവവും ആഘോഷവും ഒക്കെ ഇതിന് അകമ്പടിയായി മാറും. സോ ഒരു വലിയ ആവേശത്തിന് വേണ്ടിയിട്ടാണ് ജപ്പാൻ ഈ ഒരു ഏഷ്യൻ ഗെയിംസിൽ കളവൊരുങ്ങുന്നത്. ഒരു നാടിൻ്റെ പൈതൃകം മുഴുവൻ, ഏഷ്യയുടെ പൈതൃകം മുഴുവൻ ഒരൊറ്റ വേദിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. അപ്പം ഏഷ്യൻ ഗെയിംസ് തകർക്കട്ടെ, അടിപൊളിയാകട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ കൂടെ ഞാൻ അച്ചുവാണ് ദ സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: ഓണസദ്യ റെഡിയാണ്, പായസം എവിടുന്ന?
3: ഡെസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
7: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
8: മർസയിൽ നിന്നോ?
7: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
9: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
10: റേഡിയോ നാടക മത്സരം സീസൺ 4.
9: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
10: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
11: ഹായ്, നമസ്കാരം,
12: ഞാൻ ആന്റണി വർഗീസ് പെപ്പേ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം, കൂട്ടുകൂടാം.
13: ചെന്നൈ ബീറ്റ്സ്,
14: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
15: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: വചനങ്ങളിലൂടെ. ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station. Favorite radio station. Qatar-ile ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
4: 6000-7124.
1: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.

വെൽക്കം ബാക്ക് സ്കോർ ബോർഡിന്റെ ടൈം കൂടെ ഞാൻ അച്ചുവാണ്. എങ്ങനെ ഒരുപാട് ആവേശ കഥകളൊക്കെ പറഞ്ഞ് ക്രിക്കറ്റ് ഫീൽഡിലേക്ക് കുറച്ചേ കയറിയുള്ളൂ, ഫുട്ബോൾ ഫീൽഡിലേക്ക് കുറച്ചേ പോയിട്ടുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ വള്ളംകളിയുടെ ആവേശം ഓളപ്പരപ്പിലായിരുന്നു. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓഗസ്റ്റ് 22-ാം തീയതി നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുമ്പോൾ സ്പോർട്സ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിന്റെ തനിമയുള്ള ഒരു പോരാട്ടം നമ്മൾ പ്രവാസ മണ്ണിലിരുന്ന് പറയാണ്ടിരിക്കുന്നത് എന്താണല്ലേ, പറയാതിരുന്നാൽ എങ്ങനെയാണല്ലേ. എന്തായാലും വമ്പൻ പോരിന് വേണ്ടിയിട്ടാണ് 22-ഓളം ചുണ്ടൻ വള്ളങ്ങൾ കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. മൊത്തത്തിൽ 71-ഓളം വള്ളങ്ങളാണ് ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഭയങ്കര രസകരമാണ്. പുന്നമട കായലിൽ ആവേശ ഓളങ്ങളിൽ ഇവരിങ്ങനെ ആവേശത്തോടു കൂടി പോരടിക്കുമ്പോൾ ഏത് ടീമായിരിക്കും ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു 5 മിനിറ്റിനകത്ത് ഈ എല്ലാ ടീമുകളും അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തുമ്പോൾ ഓരോ റൗണ്ടുകളായിട്ടാണ് മത്സരമെങ്കിലും 1 മിനിറ്റത്തെ താളപ്പിഴ മതി, 1 മിനിറ്റ് ആ ഒരു താളം തെറ്റിയാൽ മതി കംപ്ലീറ്റ് ടീമിന് ആ ഒരു താളം മാറിപ്പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യതയുണ്ട്, അവർ പിന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഓരോ ടീമുകളും അവരുടെ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ എത്ര നാളത്തെ കഠിനാധ്വാനമാണ്, എത്ര വലിയ പ്രതിസന്ധികളെ നേരിട്ടിട്ടാണ് അവർ ഈ ഒരു ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ആലപ്പുഴയിൽ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അതിജീവിച്ച് അവരുടെ ഒരു ആഘോഷമായിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒരു കിടിലൻ പോരാട്ടം. സോ വള്ളംകളിയുടെ പോരാട്ടം ഗംഭീരമാകട്ടെ. എനിക്ക് ഒന്ന് അടുത്ത സ്കോർ ബോർഡിൽ നമ്മൾ വള്ളംകളിയുടെ വിജയികളുമായിട്ട് തന്നെ എത്തും. അതിൻ്റെ ആവേശവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഓണയിലുണ്ടാവും. എന്നാലും സ്കോർ ബോർഡിൽ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് അച്ചുവാണ്. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്മാർട്ട് ടോക്ക്
4: ബ്രോട്ട് ടു യു ബൈ
5: ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're home.
7: In association with
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഓണക്കാലത്തിന്റെ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും തന്നെ. സ്മാർട്ട് ടോക്കിലേക്കും ആ ഒരു സന്തോഷം എത്തുകയാണ് അക്ഷരങ്ങളുടെ രൂപത്തിലാണെന്ന് മാത്രം. ഒരു അക്ഷര പൊന്നോണ വിശേഷങ്ങളാണ് ഇന്നത്തെ സ്മാർട്ട് ടോക്കിൽ. നമ്മളുടെ കൂടെ അതിഥിയായി എത്തുന്നത് മലയാള വിദ്യാലയം എന്ന സോഷ്യൽ മീഡിയ പേജിൽ നിന്നും മലയാളം അധ്യാപകനായ ദേവേശൻ പേരൂരാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. മാഷെ, ഒത്തിരി സ്നേഹത്തോടെ സ്മാർട്ട് ടോക്കിലേക്ക് സ്വാഗതം. മാഷിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. മലയാള വിദ്യാലയം എന്നുള്ളൊരു പേജിലാണ് നമ്മൾ ആ വീഡിയോസ് ഒക്കെ കാണാറുള്ളത്. എപ്പം മുതലാണ് സർ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടന്നു തുടങ്ങിയത്? പണ്ടൊരു മലയാളം മാഷായിരുന്നു.
10: ഞാൻ പണ്ട് ഒരു മലയാളം മാഷല്ല, ഞാൻ അടുത്താണ് 2025 ഞാൻ റിട്ടയർ ചെയ്തത്. അതുവരെ ഞാൻ മലയാളം മാഷാണ്. 2006 മുതൽ 2025 വരെ ഞാൻ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലായിട്ട് 19-20 വർഷക്കാലം ഞാൻ സർക്കാർ സർവീസിലായിരുന്നു. അതിന് മുമ്പ് ഞാൻ ഈ പാരൽ കോളേജ് അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ തന്നെ 10-30 വർഷമായി ഞാൻ ഈ മേഖലയിൽ തന്നെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു, മലയാള അധ്യാപകനായിട്ട്.
9: മലയാള ഭാഷയോടുള്ള ഒരു അടുപ്പം ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നോ?
10: തീർച്ചയായിട്ടും. ഞാൻ വളരെ ചെറുപ്പത്തിനെ, ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അല്പം എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഞാൻ വളരെ സീരിയസ് വായനക്കാരനായിരുന്നു. ഇങ്ങനെ മലയാളം എടുത്താണ് പഠിക്കുന്നത്. അപ്പം മലയാള അധ്യാപകനാവുക എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ഒരു ആഗ്രഹം. അതുവരെ ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്താണ് പഠിച്ചത്. അപ്പം വേറെ ചില സങ്കല്പങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ബി എ മലയാളം എടുത്തപ്പം പിന്നെ മലയാള അധ്യാപകനാവുക അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആവുക, പത്രപ്രവർത്തകനാവുക എന്നൊക്കെയായിരുന്നു എന്റെ ആഗ്രഹം.
9: അങ്ങനെ എഴുത്തിന്റെ മേഖലയിലേക്ക് അല്ലെങ്കിൽ അധ്യാപനത്തിലേക്ക് വരുന്നു, മലയാളം പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു. മലയാളം പഠിപ്പിക്കലുകൾ സാറിനെ എന്തൊക്കെ പഠിപ്പിച്ചു?
10: മലയാളം പഠിപ്പിക്കുന്ന സമയത്താണ് പഠിച്ച മലയാളം ഒന്നും മതിയാവാതെ വരുന്ന അനുഭവങ്ങൾ ഉണ്ടായത്. മാത്രമല്ല വലിയ ചോദ്യങ്ങൾ ഞാൻ നേരിട്ടുണ്ട് മലയാളം പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത്. എന്നോടൊരു കുട്ടി, ഞാൻ സർക്കാർ സർവീസിൽ വന്ന സമയത്ത് എന്നോടൊരു കുട്ടി ഞാൻ പിന്നെ കവിതയൊക്കെ ചൊല്ലി, അക്ഷിതന്റെ കവിത ചൊല്ലി, മനോഹരമായി ചൊല്ലി എന്നൊക്കെ ഞാൻ കരുതി ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് കുട്ടി എന്നെ ഓടി വന്ന് എന്നെ പിന്നാലെ ഓടി വന്ന് എന്നോട് ചോദിച്ചു, അല്ല മാഷ് ഈ കവിത പഠിച്ചിട്ട് എന്താണ് കാര്യം, സാഹിത്യം എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചു. അത് ഞാൻ എന്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ ചോദ്യമായിരുന്നു.
9: എന്ത് മറുപടി പറയണം എന്നറിയാതെ നിന്നുപോയോ?
10: അതെ, ഒരു തരത്തിൽ. കാരണം 3 വർഷം ഡിഗ്രി മലയാളം, ബി എ മലയാളം, 2 വർഷം പി ജി ബി എഡ് ഒക്കെ, പിന്നെ കുറെ സാഹിത്യമൊക്കെ ആയുള്ള ബന്ധം, ഇതൊക്കെ ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നത്. അതുവരെ എന്റെ മുന്നില് വരാത്തൊരു ചോദ്യമാണിത്. 20 വർഷം മുമ്പാണ് ഒരു കുട്ടി, 18 വർഷം മുമ്പായിരിക്കും ഒരു കുട്ടി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക. പെട്ടെന്ന് ഞാൻ നിശ്ചലനായി പോയി ആ സമയം. അപ്പൊ ഞാൻ പിന്നീട് കുട്ടിയെ സാവകാശം വിളിച്ചു കൊണ്ടുവരികയും അത് സാഹിത്യത്തിന്റെ പ്രാധാന്യത്തെ പിന്നെ വിപ്പിന്റെ കാര്യങ്ങൾ പിന്നീട് പറയുകയുണ്ടായി. എന്തായാലും ആ അങ്ങനെ ഒരു ചോദ്യം എന്നെ സ്തബ്ധനാക്കിയുണ്ട് ആ ഘട്ടത്തിൽ.
9: ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ നമുക്ക് അധ്യാപകർക്ക് നേരിടേണ്ടി വരും അല്ലേ?
10: തീർച്ചയായിട്ടും നേരിടേണ്ടി വരും. നമ്മൾ ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങളായിരിക്കും കുട്ടികളുടെ നിഷ്കളങ്കമായ ഇതിൽ നിന്ന് ആലോചനകളിൽ നിന്ന് വരുന്നത് ധാരാളം. ഞാൻ ഇപ്പോൾ ഒരാൾക്കില് 20 വർഷം സർവീസിൽ വന്നതിന് ശേഷം ഇപ്പൊ ഈ മലയാള വിദ്യാലയം തുടങ്ങി ഇപ്പം വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ഒരാൾക്കില് പിന്നെ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും പഠിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്.
9: ഇനിയിപ്പോ ഇതൊരു ഓണക്കാലമാണ്. ഈ ഓണക്കാലത്ത് മലയാള ഭാഷയെ കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ കൂടുതൽ സംസാരിക്കും. മലയാള ഭാഷയും ഓണവും തമ്മിലൊരു ഒരു പ്രത്യേക ആത്മബന്ധം തന്നെയുണ്ട്. മലയാള ഭാഷയും ഓണവും ആ ഒരു അടുപ്പത്തെ സാർ എങ്ങനെ കാണുന്നു?
10: ഭാഷയും ഓണവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എല്ലാ വ്യവഹാരം, ഓണവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവഹാരങ്ങളുമായിട്ട് ഭാഷയ്ക്ക് ബന്ധമല്ലോ. നേരത്തെ ആണെങ്കിൽ ഞങ്ങളൊക്കെ ഉള്ള കുട്ടിക്കാലത്താണെങ്കിൽ, കുട്ടിക്കാലത്ത് നമ്മൾ പൂപ്പറിക്കാൻ പോകുന്നത് പൂപ്പാട്ടും പാടിയിട്ടാണ്. ഒരു കവിതയാണല്ലോ, കവിതയുടെ മറ്റൊരു രൂപമാണല്ലോ പാട്ട്. സാഹിത്യവുമായി നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഓണം എന്നുള്ളതാണ്.
9: അന്ന് ചൊല്ലിയ പാട്ട് ഓർമ്മയുണ്ടോ? അന്ന് പൂപ്പറിക്കാൻ പോകുമ്പോ ചൊല്ലുന്ന പാട്ട് ഓർമ്മയുണ്ടോ?
10: ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ആന പോകുന്ന പൂമരത്തിന്റെ ചുവടെ പോകുന്ന ധാരാട, ആരാനുവുമല്ല കൂരാനുവുമല്ല കുറ്റിക്കാട്ടിലെ കുറുമ്പന്നി എന്ന് പറഞ്ഞ് സുദീർഘമായൊരു പാട്ടാണ്. അങ്ങനെ കുറെ പാട്ടുകൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഭാഷയിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് തന്നെ പറയാം. നമ്മുടെ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കിടുന്ന സമയത്ത് ഈ ആവിഷ്കാരങ്ങൾ ഉണ്ടാവും. അതിൽ പാട്ടുണ്ടാകും, കഥയുണ്ടാകും, കവിതയുണ്ടാകും, കളികൾക്ക് പോലും പാട്ടുണ്ടാകും. നിങ്ങൾ കളിക്കുമ്പോൾ പോലും അതിന്റെ കൂടെ പാട്ടുണ്ടാകും. അപ്പൊ സാഹിത്യം ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും സാഹിത്യം ഉണ്ടാവും എന്നുള്ളതാണ്. അത് വേറൊരു മേഖലയായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഓണവുമായി സാഹിത്യം എന്ത് ബന്ധം എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ലാന്നെനിക്ക് തോന്നുന്നു. കാരണം സാഹിത്യം സമസ്ത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മളെ എന്റെ വീടിന്റെ താഴെയുള്ള തോട്ടിലേക്ക് നമ്മളൊക്കെ കൂട്ടുകാരൊക്കെ പോകുന്ന സമയത്ത് ഒരു കവിത എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ കുറച്ച് അടിച്ചോട്ടി കലർത്തി പറയാണ്. കവിത ഒരു പാട്ട് ചൊല്ലിയിട്ട് നമ്മൾ കുളിക്കും. അപ്പം സ്കൂൾ നമ്മളെ എനിക്ക് പഠിച്ച കവിതയില് മാമ്പഴമൊക്കെ നമ്മൾ പിന്നീട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ എന്റെ ഓർമ്മയുള്ളത് കുട്ടികളെല്ലാം കൈകോർത്ത് വെച്ചിട്ട് അക്കുത്തിക്കുത്താന വരങ്കുത്തക്കര നിൽക്കുന്ന വെള്ളക്കുരങ്ങിന്റെ കാലോ കയ്യോ രണ്ടാലൊന്നു കുത്തി മുറിഞ്ഞു പോട്ടെ എന്നൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് കവിതയുടെ പ്രാകൃതമായ രൂപമാണത്. ആ സാഹിത്യമില്ലാതെ ആ കളിയുണ്ടോ? എത്ര പാട്ടുകൾ, എത്ര കളികൾ, എല്ലാ കളികളുടെ കൂടെയും പാട്ടുണ്ട്. ഇപ്പൊ സാഹിത്യം എല്ലാത്തിന്റെയും കൂടെ ഉണ്ട്. ഈ സാഹിത്യവും കലയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചാൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും ശുഷ്കമായിരിക്കും. സാഹിത്യം, കല ഇതും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോട്ട് മാറ്റി വെക്കുക. നമ്മുടെ സൗന്ദര്യത്തിന്റെ ലോകമാണിത്. ഈ സൗന്ദര്യത്തിന്റെ ലോകം മാറ്റി വെച്ച് നോക്കൂ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ഇത്രയും വിരസമായ ഈ ജോലി ചെയ്യുന്നതിന് ഇടയ്ക്ക് തന്നെ ഈ വിരസമാറ്റാൻ നിങ്ങൾ മൂളിപ്പാട്ടെങ്കിലും പാടും.
9: അതോടൊപ്പം നീ പറഞ്ഞത് സാർ, മാഷിപ്പ പറഞ്ഞ പോലെ തന്നെ ഇപ്പം കവിതകളാണെങ്കിലും പാട്ടുകളാണെങ്കിലും ഒക്കെ ഓണാഘോഷങ്ങളിൽ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു ഒരു ജനറേഷൻ കഴിഞ്ഞാൽ ഇതൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാവേലി നാടുവാണിയുടെ കാലം ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ റീലാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരം പാട്ടുകൾ റിപ്പീറ്റ് ആയിട്ട് കേട്ടിട്ട് അടുത്ത ജനറേഷനിലേക്ക് ഇത് എത്തപ്പെടുന്നില്ലേ?
10: ഏതോ തരത്തിലുള്ള ഒരു കൈമാറ്റം ചെയ്യപ്പെടലുണ്ട്. അത് നമുക്ക് അത്ര പറയാൻ കഴിയില്ല. കാരണം ഇപ്പം പൂവ് എന്നൊക്കെ പറഞ്ഞ ഈ പൂത്തറ എന്നൊക്കെ സംഗതി എന്റെ കുട്ടിക്കാലത്തുണ്ടല്ലോ. പൂ പറിക്കാൻ കൊട്ട, ഒരു വലിയൊരു പിന്നെ ഒരു എന്താണ് വീട്ടിലൊരു തയ്യാറെടുപ്പുണ്ടായിരുന്നു. ഓണം വരുമ്പോഴേക്കും എന്റെ അമ്മയായിരുന്നു കൊട്ട കെട്ടുക. അപ്പം ധാരാളം ഞങ്ങൾ വീട്ടിൽ, ഞാൻ വലിയ ഫാമിലിയുള്ളൊരു ഏറ്റവും താഴെയുള്ള ആളാണ്, 7 പേരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പൂ പറിക്കാൻ പോകും. ചേട്ടൻ ഉണ്ടാവില്ല, ബാക്കി എല്ലാവരും പൂ പറിക്കാൻ പോകും. അപ്പൊ ഞങ്ങൾക്ക് 6 പേർക്കും കൊട്ട വേണം. ഈ കൊട്ട ഉണ്ടാക്കാൻ ഈ പനോല വേണം, അത് ഉണക്കണം. ആ പനോല ഉണക്കിയിട്ട് അതിന്റെ പിന്നെ ഇത് കൊണ്ട് ഇഴ കൊണ്ടാണ് കൊട്ട കെട്ടി, അത് അമ്മ കെട്ടി വെക്കും. കുറെ കൊട്ട കെട്ടി വെക്കും, 10-20 കൊട്ട കെട്ടി വെക്കും. അച്ഛൻ പൂത്തറ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള വലിയ വീട് ഓണം വരുമ്പോഴേക്കുള്ള ഒരു വല്ലാത്തൊരു ഭാവമാറ്റം വീടിനകത്തുണ്ട്. അതിന് പുറത്താണ് പിന്നെ ഓണക്കോടി മറ്റു സംഗതികളൊക്കെ അതിന് പുറത്ത് വേറെ വരുന്നുണ്ട്.
9: തീർച്ചയായിട്ടും സാർ, ഈ ഓണത്തിന് വളരെ ഭംഗിയായിട്ട് അക്ഷര പൊന്നോണം എന്ന പേരില് ഒരു സെഷൻ ചെയ്യുന്നുണ്ട് മലയാള വിദ്യാലയം എന്നുള്ള പേജിൽ. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ സാർ അത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ സാർ കുറച്ചധികം പുതിയ അറിവുകൾ നൽകുന്നുണ്ട്. ഇപ്പം ഓണപ്പട അല്ലെങ്കിൽ കാണാൻ പറ്റും, ഓണം ഉണ്ടണോ എന്ന് കേട്ടിട്ടുണ്ട്, എന്താണ് അതിന്റെ അർത്ഥം, അങ്ങനെ കുറേ കാര്യങ്ങൾ മാഷ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ അടുത്തേക്കും നമ്മളെ കേൾക്കുന്നവർക്ക് കൂടി അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്താണ് ഈ കാണാൻ പറ്റും, ഓണം ഉണ്ടണം? പലപ്പോഴും നമ്മള് ഞങ്ങള് റേഡിയോ ഷോസിലേക്ക് ഇടയ്ക്ക് പറഞ്ഞു പോകാറുണ്ട് എങ്കിലും സാറിന്റെ ഒരു സാർ ഒന്ന് തന്നെ വിശദീകരിക്കാമോ?
10: യഥാർത്ഥത്തിൽ ഈ കാണാം എന്നതിനെ സംബന്ധിച്ച് എനിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മളും എത്രയോ കാലമായി കുട്ടിക്കാലത്തൊക്കെ കേൾക്കുന്നതാണ് കാണം വിറ്റും ഓണം ഉണ്ണണം. അത് നമ്മളിങ്ങനെ ഒരു ചൊല്ലുപോലും ഇങ്ങനെ പറയുന്നതല്ലാതെ എന്താണ് കാണം എന്ന് അറിയില്ലായിരുന്നു. അപ്പൊ പിന്നീടാണ് ഞാൻ എന്താണ് ഒരു ഒരു കുറച്ച് കഴിഞ്ഞ സമയത്താണ് എന്താണ് കാണം മലയാളം അറിയുന്ന ഒരു മലയാള അധ്യാപകൻ നിലയ്ക്ക് തന്നെ നമ്മളോട് പലരും ചോദിക്കുകയൊക്കെ ചെയ്യല്ലോ. ആ നിലയിൽ എന്താണ് കാണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു റെഫറൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഫോക്ലോർ നിഘണ്ടു വാങ്ങിക്കൊണ്ടുവരികയും അതിനകത്ത് എന്താണ് കാണം എന്ന് പരിശോധിക്കുക ചെയ്ത സമയത്താണ് വ്യക്തമായ ഒരു അറിവ് എനിക്ക് ലഭിച്ചത്. ഈ കാണം എന്ന് പറഞ്ഞാല് ഒരർത്ഥത്തില് പണയ വസ്തു, നമ്മൾ പണയപ്പെടുത്താൻ വേണ്ടിയിട്ട് വസ്തുവോ എന്തെങ്കിലും വസ്തുക്കൾ പണയപ്പെടുത്തിയിട്ടാണല്ലോ പണം വാങ്ങിക്കുക. പണ്ട് ആ പണയപ്പെടുത്തി പണം വാങ്ങുന്ന ആ രീതിയെ കാണം എന്ന് പറഞ്ഞിരുന്നു. വസ്തുവിനല്ല, ആ രീതിയെ തന്നെ കാണും. പണയം ഒരു വസ്തുവോ മറ്റെന്തെങ്കിലും ചിലപ്പം പണമോ മറ്റെന്തെങ്കിലും കാര്യത്തെ പണയ സ്വത്തോ വസ്തുവോ പണയപ്പെടുത്തുന്ന രീതിയായിരുന്നു കാണം എന്ന് പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി ഒരു പ്രമാണം ഉണ്ടായിരുന്നു, ഒരു ആധാരമൊക്കെ എഴുതില്ല നമ്മള്, ആ പ്രമാണത്തെ കാണാധാരം എന്ന് പറഞ്ഞിരുന്നു. ആ പിന്നീട് ഈ എന്താണ് പണയപ്പെടുത്തുന്ന രീതിയാണ് കാണുമെങ്കിൽ പിന്നീട് പണയപ്പെടുത്തുന്ന വസ്തുവിനെ കാണുമെന്ന് വിളിക്കാൻ തുടങ്ങി. നമ്മൾ ഏതെങ്കിലും പിന്നെ സ്വത്തോ സമ്പത്തോ മറ്റു വസ്തുക്കളോ നമ്മൾ പണയപ്പെടുത്തുമ്പോൾ ആ പണയ വസ്തുവിന്റെ പേരാണ് കാണാം. ആ പണയം വെക്കുന്ന വസ്തു വിറ്റെങ്കിലും അതാണ് കാണം വിറ്റും ഓണം ഉണ്ണണം. എത്ര ബുദ്ധിമുട്ടിയാലും എത്ര പ്രയാസപ്പെട്ടാലും ഓണം ആഘോഷിക്കണം എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ ചൊല്ലാണ്.
9: തീർച്ചയായിട്ടും ഇതുപോലെ കൊറേ ചൊല്ലുകൾ നമ്മുടെ മലയാളത്തിലുണ്ടല്ലേ.
10: കൊറേ ചൊല്ലുകൾ മലയാളത്തിലുണ്ട്. ചിലപ്പം കറക്റ്റ് ആയിട്ട് അതിന്റെ ഉത്തരം ഒന്നും അറിയാതെ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊക്കെ പറയാറില്ലേ.
9: അതെ പറയാറുണ്ട്.
10: കൊക്ക് എന്താണെന്ന് നമുക്ക് അറിയാമോ?
9: ഇല്ല.
10: ഒന്ന് ലക്ഷം വെച്ചൊരു കാര്യം ചെയ്തപ്പോ മറ്റൊന്ന് അത് ഫലിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിച്ച് ചക്കാട്ടുന്ന ചക്ക് കൊക്ക് വയലിന് കൊച്ചിയതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പണ്ടൊക്കെ ഞാനങ്ങനെ മനസ്സിലാക്കി. എന്നാൽ അതല്ല, ചക്കിന് വേണ്ടി വെച്ചിരിക്കുന്ന മരത്തില് അതിന് നേരെ ഒരു കൊളുത്തായിട്ടൊരു കൊക്കുണ്ട്. അപ്പൊ ചക്കിന് വേണ്ടി വലിയ മരത്തടി കൊണ്ടുവന്നു, പക്ഷെ അത് ആ ചത്തിന് പറ്റില്ലായിരുന്നു, അത് ചെറിയ കൊക്കിന് മാത്രമേ പറ്റിയുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ കോഴിക്കോട് കൊച്ച എന്നൊക്കെ പറഞ്ഞു, കൊച്ചിക്ക് കൊച്ച, ചത്തിന് പറ്റത് ആ കൊക്കിന് കൊണ്ടതല്ല. അങ്ങനെ ഈ പിന്നെ പഴഞ്ചൊല്ലുകളുടെ അർത്ഥങ്ങൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് കൗതുകകരമായ ഒരു മേഖലയാണത്.
9: അതെ, ഭാഷയിലെ കൗതുക വിശേഷങ്ങളാണ് ഇന്ന് സ്മാർട്ട് ടോക്കിൽ. നമ്മുടെ കൂടെയുള്ളത് മലയാളം അധ്യാപകനായ ദേവേശൻ മാഷാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Google Play Store
1: and
0: App Store.
3: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
4: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
3: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
4: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
5: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
6: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
7: ഖിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
8: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: Smart Talk.
1: Brought to you by
9: Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like your home.
4: In association with
11: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: റേഡിയോ സുനോയിലെ സ്മാർട്ട് ടോക്കിൽ ഇന്ന് അക്ഷര പൊന്നോണമാണ്. നമ്മളുടെ കൂടെയുള്ളത് ദേവേശൻ പേരൂർ. അദ്ദേഹമാണ് മലയാളം അധ്യാപകനാണ്. അദ്ദേഹം ഒരുപാട് വാക്കുകളെക്കുറിച്ചും മലയാള ഭാഷയും ഓണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം സംസാരിച്ചു വരികയാണ്. മാഷ്, ഇനി ചോദിക്കാനായിട്ടുള്ളത്, മാഷിന്റെ ഒരു വീഡിയോയിൽ മാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓണപ്പട എന്നുള്ള കാര്യം.
13: അത് ഓണത്തല്ല്, നമ്മുടെ വടക്കൻ കേരളത്തിൽ ഓണത്തല്ല്, ഓണത്തല്ല് നമ്മൾ പറയാറുള്ളത്. ഇത് തെക്കൻ കേരളത്തിലുള്ള സംഗതിയാണ്. തെക്കൻ കേരളത്തിൽ യോദ്ധാക്കളായി വന്ന ആളുകളുടെ വൈദഗ്ധ്യത്തിനുള്ള ഒരു പരിശീലനം, വൈദഗ്ധ്യത്തിന്റെ പരിശോധനയാണ്. യോദ്ധാക്കൾ, കളരി അഭ്യാസികളായ വന്ന ആൾക്കാരുടെ വൈദഗ്ധ്യം പരിശോധിക്കുന്ന, പിന്നെ എന്താണ്, ഒരു രസകരമായ വിനോദത്തിന്റെ ഒരു കായിക പ്രകടനമാണ്. അതാണ് ഓണപ്പട, ഓണത്തല്ല് എന്നും പറയും.
12: ഒപ്പം തന്നെ സാറിന്റെ വീഡിയോസില് സാർ ചിലപ്പോഴും വാക്കുകളുടെ ഡിഫറൻസ് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. യാദൃശ്ചികമാണോ, യാദൃശ്ചികം മീൻസ് അതിന്റെ ഡിഫറൻസ്, അങ്ങനെ കുറെ കുറെ വിമിഷ്ടമാണോ, വിമിട്ടമാണോ, അപ്പൊ അങ്ങനെ സാറ് കൗതുകത്തോടുകൂടി അന്വേഷിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? ഇങ്ങനെ ഒരു ഒരു പ്രാസമൊത്തു വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്?
13: അത് ശരിക്കും വിന്നിട്ടം, ഞാൻ ഇതൊക്കെ ഞാനിപ്പോ ചെയ്ത കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാണ്, ഇനിയും ചെയ്യാനിരിക്കുന്നുണ്ട് കുറെ എണ്ണം. ഇതൊക്കെ പലപ്പോഴും ഇപ്പം യാദൃശ്ചികം എന്നൊക്കെ ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് യാദൃശ്ചികം എന്നൊക്കെ ആണല്ലോ. പിന്നെ അങ്ങനെ ആ സമയത്താണ് പിന്നീട് നമ്മൾ ഏതോ ഘട്ടത്തിൽ യാദൃശ്ചികമല്ല, അതുപോലെ പിന്നെ യാദൃശ്ചികമാണ്, യദൃച്ഛയ സംഭവിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ കൗതുകപൂർവ്വം കുറെ അന്വേഷിച്ച ഒരു കാര്യമാണ് ഈ പിന്നെ പറഞ്ഞ ഈ ചിലവ് എന്ന് പറയാറുണ്ടല്ലോ സാധാരണ.
12: ചിലവും പറയും, ചെലവും പറയും അല്ലെ?
13: എന്താണ് ആ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ അന്വേഷിക്കുകയുണ്ടായി. കറക്റ്റ് പ്രയോഗം ചെലവാണ്.
12: ഓ, ചിലവാണ് കറക്റ്റ് അല്ലേ?
13: ചിലവല്ല, ചെലവാണ് കറക്റ്റ്.
12: ചെയാണ് കറക്റ്റ്. ഓ ശരി ശരി, ഓക്കെ,
13: ചെയാണ് കറക്റ്റ്. അപ്പൊ അതെങ്ങനെയാണ് വരുന്നത്? അങ്ങോട്ട് പണം അങ്ങോട്ട് ചെല്ലുന്നത് ചെലവും പണം ഇങ്ങോട്ട് വരുന്നത് വരവുമാണ്.
12: ഓക്കെ,
13: ചെല്ലുന്നത് ചെലവ്, ചെല്ലുന്നത് ഒരിക്കലും ചിലവല്ല, ചെല്ലുന്നത് ചെലവും വരുന്നത് വരുമ്പോ വരവും ചെലവാണല്ലോ. വരവും ചെലവും, വരുന്നത് പണം ഇങ്ങോട്ട് വരുന്നു, പണം അങ്ങോട്ട് ചെല്ലുന്നു, അത് ചെലവ്. ഇങ്ങനെ എല്ലാ പദങ്ങളുടെ പിന്നിലും എന്തുണ്ടാവും, ഒരു നിരുക്തി എന്നൊക്കെ പറയും. എങ്ങനെയോ ഏതോ ഒരു ഒന്നിൽ നിന്നാണ് പദം എന്താണ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. അതിലേക്ക് നമ്മൾ ആ റൂട്ടിലേക്ക് പോയാൽ നമുക്ക് പദത്തിന്റെ അർത്ഥം കറക്റ്റായി നമുക്ക് മനസ്സിലാവും. ഇപ്പം വിരൽ എന്ന് പറഞ്ഞാൽ വിരിയുന്നതാണ്, വിരൽ വിരിയുന്നത്, വിരിയ പൂവാണല്ലോ വിരിയാറ്. പക്ഷെ വിരൽ എന്ന് വിരൽ വിരിയും. കുഴങ്ങനെയുള്ളതാണ് കുഴമ്പ്, കുഴങ്ങനെയല്ല കുഴമ്പാണ് കറക്റ്റ് എന്ന് പറയാറുണ്ട്.
12: അപ്പൊ
13: അങ്ങനെ കുറെ രസകരമായ, ഇപ്പം തിരഞ്ഞെടുപ്പാണോ തെരഞ്ഞെടുപ്പാണോ, ഇതൊക്കെ എന്റെ മുന്നിൽ വന്ന പിന്നെ പലരുടെ സംശയങ്ങളും എന്റെ ഉള്ളിൽ തന്നെ വന്ന സംശയങ്ങളൊക്കെ ആയിരുന്നു. തിരഞ്ഞെടുപ്പാണോ ശരി, തെരഞ്ഞെടുപ്പാണോ ശരി,
12: ഇതിനെല്ലാം തന്നെ എനിക്ക് വന്ന് നല്ല റെസ്പോൺസും സാറിന്റെ വീഡിയോസിന് സാറിന് ലഭിക്കുന്നുണ്ടല്ലേ?
13: തീർച്ചയായിട്ടും. ആദ്യം ഇപ്പം ഈ പറഞ്ഞ പോലെ റീസെന്റ് ആയിട്ട് ഇപ്പം ഓണവുമായി ബന്ധപ്പെട്ടതിന് ആണ് റേറ്റ് വളരെ കുറവ്. നേരത്തെ ഞാൻ ഫാ എന്നൊക്കെ ചേട്ട് 15 ലക്ഷത്തോളം ആളുകൾ അത് പിന്നെ കാണുകയും ഒരു ലക്ഷത്തോളം ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അല്ല പറയേണ്ടത് ഫ എന്നാണ് പറയേണ്ടത്, എന്നാണ്, ഫ എന്നല്ല, ഫ എന്നൊരു അക്ഷരം മലയാളത്തിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഫ എന്നൊരു അക്ഷരം മലയാളത്തിൽ ഇല്ല. അപ്പൊ അതിന്റെ കാരണങ്ങളാണ് പറഞ്ഞത്.
12: അപ്പൊ ഈ ഓരോ അക്ഷരത്തിനും പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നതിൽ അല്ലേ?
13: ഓരോ അക്ഷരത്തിനും പ്രാധാന്യം ഇല്ലാതെയോ ഓരോ ശബ്ദത്തിനും പ്രാധാന്യം ഉണ്ട്. ഈ ഭാഷണാവയവങ്ങൾ ഉപയോഗിച്ചാണല്ലോ ഓരോ ശബ്ദവും പറയുന്നത്. ഞാൻ ആ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുകയുണ്ടായി, ചായയുടെ പ്രാധാന്യം എന്താണ് പറയുന്നുണ്ടായി, ചാ എന്നൊക്കെയുള്ള അക്ഷരം വേറെ അക്ഷരം. നമ്മൾ ഈ അയച്ചത് അത് റായുടെ ഇരട്ടിപ്പാണെന്നാണ് കരുതിയത്. എന്നാൽ ചായ എന്നുള്ളത് റായന്റെ ഇരട്ടിപ്പല്ല, അത് നമ്മൾ തെറ്റായി മനസ്സിലാക്കിയാണ്.
12: അപ്പൊ
13: മുറ്റം എന്നുള്ള പദം എങ്ങനെ വന്നു? കാറ്റ് എന്നുള്ള പദം കാറിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. കാറ് മഴക്കാറ് എന്നുള്ളതായിരിക്കും കാറ് എന്നുള്ളതാണ് കാറ്റ് വന്നിട്ടുണ്ടാവുക. മാറുക എന്നുള്ളതായിരിക്കും മാറ്റം ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ മുറ്റം ഏത് പദത്താണ് റകാരത്തിൽ നല്ലത് വരുന്നത്? മുറ്റം, വറ്റ്, പറ്റ്, ഇതൊക്കെ സ്വന്തമായിട്ട് സ്വതന്ത്രമായ അക്ഷരമാണ് ച എന്നുള്ളത്. പക്ഷെ നമ്മുടെ അക്ഷരമാലയിൽ ആ ച എന്ന ശബ്ദത്തിന് ലിപി ഇല്ല. ഈ ലിപി നമ്മള് റകാരത്തിന്റെ ഇരട്ടിപ്പ് ഉപയോഗിച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലാവണ്ടോ എനിക്കറിയില്ല.
12: ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഭാഷയെ കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സംസാരിക്കാനുണ്ട് നമുക്ക്. കാരണം
13: ഒത്തിരി പറയാനുണ്ട്. അതെ, ഞാൻ നമുക്കില്ല,
12: ഇല്ല
13: നമുക്ക് നാണുള്ളത്,
12: നായാണുള്ളത്. നാട് എന്ന് പറയുമ്പോ നാട് പറയുന്നില്ല, ശരിയാണ്.
13: അതെ, പക്ഷെ പന എന്ന് പറയുമ്പോ
12: അപ്പൊ നമ്മള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ നായും നായും എങ്ങനെ പറഞ്ഞു കൊടുക്കും?
13: ഇത് ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ കൊടുക്കും. അപ്പൊ ഈ ലളിതമായി പറയുകയാണെങ്കിൽ ഈ അക്ഷരം പല സന്ദർഭങ്ങളിൽ പലതായിട്ടാണ് ഉച്ചരിക്കേണ്ടത് പറയാ, ഇല്ല എന്ന് പറയാറില്ല. ഈ നാ എന്നുള്ള അക്ഷരം ആദ്യത്തിൽ പദത്തിന്റെ ആദിയിലാണ് വരുന്നതെങ്കിൽ നാ എന്നും, രണ്ടാമതായിട്ടാണ് വരുന്നതെങ്കിൽ നാ എന്നും, മൂന്നും നാലുമായിട്ടാണ് വരുന്നതെങ്കിൽ മാറിയും മറിഞ്ഞും വരുന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മറുനാട്ടിലുള്ള കൂനനാന നനഞ്ഞു, ഇവിടെ കൊറേ നായും നായും വരുന്നുണ്ട്. മറുനാട് മൂന്നാമതായിട്ടാണ് മൂന്നാമതായിട്ടാണ് വരുന്നത്. അവിടെ നാ എന്നാണ് ഉപയോഗിച്ചത്. കൂനൻ രണ്ടാമതായിട്ടാണ് വരുന്നത്, ന എന്നാണ് ഉപയോഗിച്ചത്. കൂനാന ഉപയോഗിക്കുന്നത്. നനഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് നായായിട്ടും രണ്ടാമത്തത് നായായിട്ടും മൂന്നും നാലും വരുന്ന സമയത്ത് നായും നായും ഒക്കെ ആയിട്ട് മാറിയും മറിഞ്ഞും വരും. ഇതാണ് അതിന്റെ ഉച്ചാരണം.
12: എത്ര ആഴമുള്ളതാണല്ലേ നമ്മുടെ മലയാള ഭാഷ.
13: അത് പഠിക്കുന്നതോറും ആണ് നമ്മളത് മനസ്സിലാക്കുക.
12: ശരിക്കും നമ്മള് സാധാരണ പലതും സംസാരിച്ചും പറഞ്ഞും ഒക്കെ പോകുന്നുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യമൊക്കെ അറിയുമ്പോ അയ്യോ ഇങ്ങനെയായിരുന്നു എന്നൊരു ചിന്ത പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ട്.
13: അങ്ങനെ രസകരമായ വേറെ കുറെ സംഗതിയുണ്ട്. ഇപ്പം നമ്മള് ഗ ജ ഡ ദ പ ച റ ച ഈ അക്ഷരങ്ങൾ ഉണ്ടല്ലോ, ഇത് മൃദു അക്ഷരങ്ങളാണ്. ഇത് ഗജട ദ പ ത ഖ ഗ ഘ ങ ഇങ്ങനല്ലേ. അതിൽ ക ഖ ഗ ഈ അക്ഷരത്തെയാണ് മൃദു എന്ന് പറയുന്നത്. ആ ഗ ജ ഡ ദ പ റ ച ഈ അക്ഷരങ്ങൾ നിങ്ങൾ എഴുതുന്നത് പോലെ അല്ല ഉച്ചരിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗജം എന്ന് പറഞ്ഞ ആന ഗജം ഗജം എന്നാണ് എഴുതുക.
12: പക്ഷെ
13: നിങ്ങൾ ഉച്ചയിക്കുമ്പോ ഗജം ആരും പറയാറുണ്ടോ? ഇല്ല, ഗജം എന്നാണ് പറയുക. ശരി എന്നാണ് എഴുതും, പക്ഷെ നിങ്ങൾ ശരി എന്ന് പറയാറില്ല. ഇതേ ഭാഷയ്ക്ക് ഈ ഒരു എകാര ചായ എന്നാണ് പറയുക. ഒരു എകാരത്തിലേക്ക് പോകാനുള്ള ഒരു പ്രവണത ഉണ്ട്. നമ്മൾ ഇപ്പൊ രവി എന്നാരും പറയാറുണ്ടോ? രവി രവിയാട്ടം നമ്മൾ പറയുമോ? രവി
12: രവിന്നേ പറയുള്ളൂ. ശരിയാ.
13: ജലം എന്നും പറയാറില്ല,
12: ജലം പറയത്തുള്ളൂ. ശരിയാണ്.
13: ജലം അതുപോലെ ക്ഷയം എന്ന് പറയുന്നത് ക്ഷയം എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ ഈ മൃദു അക്ഷരങ്ങൾ പദത്തിന്റെ ആദിയിൽ വരുമ്പോൾ അകാരച്ചായക്ക് പകരം അതൊരു എകാരച്ചായയിലേക്ക് മാറുന്നുണ്ട്. അത് ശരിയോ തെറ്റോ അല്ല, അങ്ങനെയാണ് സംഭവിക്കുന്നുള്ളതാണ്. ഇങ്ങനെ ഭാഷയിൽ അങ്ങനെ ധാരാളം കൗതുകങ്ങളുണ്ട്. ഞാൻ കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടി വന്ന അല്ല സാറേ കട്ടൽ എന്നല്ല എഴുതുന്നത്, എന്തിനാണ് മാഷ് കടൽ എന്ന് പറയുന്നത്? നമ്മൾ കട്ടൽ എന്ന് പറയാറില്ലല്ലോ. ത എന്ന് എഴുതും, പക്ഷെ കട്ടൽ എന്ന് പറയില്ല. കടൽ കടൽ എന്ന് പറയും. കുട്ടികൾ ധാരാളം ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പിന്നെ ബുദ്ധിമുട്ടുന്ന എത്രയോ സന്ദർഭം എനിക്കുണ്ടായിരുന്നു. വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ഭാഷ എന്തിനാണ് വീടിലേക്ക് പോകുന്നു പറയുന്നതിന് പകരം വീട്ടിലേക്ക് പോകുന്നു എന്ന് ഒരു കുട്ടി എന്നോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്.
12: അയ്യോ അത് ശരിയാണല്ലോ, എന്താണ് അതിന്റെ മറുപടി?
13: അപ്പൊ ഞാനതിന് കൊടുത്ത മറുപടി അത് വളരെ യുക്തിസഹമാണോന്ന് അറിയില്ല. വീടിലേക്ക് പോകുന്നു അതിലെ പിന്നെന്താണ് അത് ഉറപ്പിച്ചുച്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ അത് ഉച്ചരിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ള സംഗതിയാണ് പറഞ്ഞത്. ഇപ്പം കവിതകളൊക്കെ എടുത്ത് വീട്ടിലേക്ക് ഒന്ന് പോകുന്നു ചോദിക്കുന്നു കുട്ടിയാണ്. വീട്ടിലേക്ക് എന്നുള്ള സാഹിത്യത്തിൽ എവിടെയും നിങ്ങൾ കാണില്ല, വീട്ടിലേക്ക് നീ കാണും. കൂടുതൽ അന്വേഷിച്ചാൽ മറ്റെന്തെങ്കിലും ഉത്തരങ്ങൾ കിട്ടുമോ എന്ന് എനിക്കറിയില്ലേ.
12: മനസ്സിലായി.
13: അതൊക്കെ കുട്ടികളുടെ ഈ ദുർബലം എന്ന് തോന്നുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ നിൽക്കുന്ന അധ്യാപകനാണല്ലോ എന്ന് തോന്നും.
12: മാത്രല്ല, ദുർബലമൊന്നും ചോദ്യത്തെ പറയാൻ പറ്റില്ല, ചോദിക്കുമ്പോ ലോജിക്കലി കറക്റ്റാണ്.
13: ആ ലോജിക്കലി കറക്റ്റാണ്, കറക്റ്റാണ്, കറക്റ്റാണ്. അല്ല, നമ്മൾ ഇത്രയും കാലം മലയാളം പഠിച്ചിട്ട് ആ ചോദ്യം നമുക്കുണ്ടായില്ലേ?
12: ഉറപ്പായിട്ടും, അത് സത്യം.
13: നിങ്ങൾക്ക്, നിങ്ങൾ ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്?
12: അതെ സത്യം. ഞാനൊരു സെക്കൻഡ് നിന്നു, ഞാനും വിചാരിച്ചു ശരിയാണ്, ഞാനിതുവരെ അങ്ങനൊന്നും ആലോചിച്ചില്ലല്ലോ.
13: ഞാനും ആലോചിച്ചിട്ടില്ല, പക്ഷെ കുട്ടി പറയാമാണ് ആലോചിക്കുന്നത്.
12: മലയാള വിദ്യാലയം എന്നുള്ള പേജിനെ കുറിച്ച് കൂടി ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ.
13: മലയാള വിദ്യാലയം എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ സ്ഥാപനമാണ്. അത് 2025 ജനുവരിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം. അപ്പൊ അതിനു മുമ്പ് എന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സ്കൂളുകളിൽ ഞാൻ പ്ലസ് ടു അധ്യാപകനായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. പക്ഷെ പ്ലസ് ടു ക്ലാസ്സിൽ പോലും വരുന്ന കുട്ടികൾക്ക് മലയാളം വേണ്ടത്ര എഴുതാനോ അക്ഷര ജ്ഞാനം ഇല്ല എന്നുള്ളത് എന്നെ എനിക്ക് വല്ലാത്തൊരു പ്രശ്നമായി ഞാൻ നേരിട്ടു. അപ്പം ക്ലാസ് മുറിയിൽ അക്ഷരം പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷേ 11-12 ക്ലാസ്സിൽ കുട്ടിയെ അക്ഷരം പഠിപ്പിച്ചിട്ട് എഴുതിക്കാൻ കഴിയില്ല. എന്നാലും ഞാൻ കുറച്ച് വിപുലമായ ശ്രമങ്ങളെങ്കിലും ഞാൻ നടത്തി. അവിടുന്ന് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ പ്രൈമറി സ്കൂളുകളിൽ പോയിട്ട് അവിടെ എത്ര കുട്ടികൾക്ക് അക്ഷരം അറിയില്ല എന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ചു. അപ്പൊ 40 കുട്ടികൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആ 40 കുട്ടികളിൽ നിന്ന് 20 കുട്ടികളെ ഞാൻ ദത്തെടുത്തു. എന്നിട്ട് എല്ലാ ദിവസവും എന്റെ പ്ലസ് ടു ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. അപ്പൊ എന്റെ മുന്നിൽ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള രൂപം എന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ അക്ഷരം അങ്ങനെ പ്ലസ് ടു ഒന്നും പഠിപ്പിക്കുന്നില്ലല്ലോ, പക്ഷെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും വേണം. അങ്ങനെ ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ് മുറിയിലും തന്നെയാണ് ഒരു അതിന്റെ ഒരു മെത്തഡോളജി രൂപപ്പെട്ടു വന്നുള്ള വളരെ രസകരമായ കാര്യം. അപ്പൊ അക്ഷരത്തിൽ നിന്നല്ല ഞാൻ തുടങ്ങിയത്, ഞാൻ കുട്ടികളുടെ വാക്കിൽ നിന്നാണ് തുടങ്ങിയത്. കുട്ടികളുടെ വീടിനെ കുറിച്ച് പറഞ്ഞു, വീട് എന്ന് എഴുതാൻ പറഞ്ഞു. ഞാൻ അത്ര അതിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞ കേട്ടോ, ദീർഘമായിട്ട് പറയുന്നില്ല. അപ്പൊ അവിടും തുടങ്ങിയിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആവശ്യക്കാർ കേരളത്തിലും കേരളത്തിന് പുറത്തും ഒക്കെ ധാരാളം ഉണ്ടാകുമല്ലോ എന്നുള്ള തോന്നലിലാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ സ്ഥാപനം തുടങ്ങിയത്. ജനുവരിയിൽ തുടങ്ങി നല്ല പ്രതികരണം ഉള്ളത്. ഇപ്പൊ UK നിങ്ങളുടെ US ഒക്കെ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്.
12: അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഈ ഒരു ഇൻസ്റ്റാ പേജ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അല്ലേ.
13: തീർച്ചയായിട്ടും
12: ഇൻസ്റ്റയുണ്ട്, FB ഉണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയ മലയാളം പഠിപ്പിക്കൽ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു.
13: തീർച്ചയായിട്ടും, നിങ്ങൾ ഇങ്ങനെ വിളിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്റെ അംഗീകാരമായിട്ടാണ് ഞാൻ ഇന്ന് കരുതുന്നത്. മറുനാട്ടിൽ നിന്നും വിളിച്ചല്ലോ, അല്ലെ, മറുനാട്ടിലുള്ളവർക്കാണ് മലയാളം ഇഷ്ടം എന്ന് ഞാൻ എപ്പോഴും മനസ്സിലാക്കാറുണ്ട്.
12: അപ്പൊ ഒത്തിരി സന്തോഷം സാർ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തന്നതിന്.
13: ഓ, വളരെ സന്തോഷം.
12: ഓക്കെ സാർ, ബൈ ബൈ ബൈ. മലയാളം അധ്യാപകൻ ദേവേശൻ പേരൂർ, അദ്ദേഹം ആയിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഭാഷ റിലേറ്റഡ് ആയിട്ട്, ഭാഷ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പുതിയതായിട്ട് പറഞ്ഞു തരികയും ചെയ്തു. അങ്ങനെ ആ ഒരു വിശേഷങ്ങളിൽ നിന്നും ഇന്നത്തെ സ്മാർട്ട് ടോക്ക് എനിക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തയാഴ്ച വീണ്ടും മറ്റൊരു അതിഥിയുമായി നമുക്ക് കേൾക്കാം. കേട്ടിക്കേട്ട് കൂട്ടുകൂടാം.
14: This is Radio Suno 91.7 FM, Qatar's favorite radio station.
15: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
16: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
17: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
18: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
19: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
17: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
19: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
20: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
19: കണ്ട കണ്ട കാണണ്ട.
17: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
21: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
17: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
22: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
23: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
24: സുനോ
22: പൊന്നോണം സീസൺ 8.
23: കേട്ട് കേട്ട് കേട്ടോണം.
22: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
23: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
22: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
23: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 ആൻഡ് 10. കോൾ 7136-6448.
22: Smart Talk.
23: Brought to you by
2: Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
3: Just feel like you're home.
23: In association with
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ചെന്നൈ ബീറ്റ്സ്.
24: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
25: എന്താ ആട്ടോ പോതുമാക്കളുണ്ട്.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: GCC-യിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
2: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
2: ഡെസോറോ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
0: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറോ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഹായ്, ഞാൻ മാലാ പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: Radio Sunoo, 91.7 FM.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: ഈ ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
5: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
3: സുനോ പൊന്നോണം സീസൺ 8,
5: കേട്ട് കേട്ട് കേട്ടോണം.
3: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
5: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
6: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
7: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building No. 19, Shop 9 and 10. Call 7136-6448.

only on Radio Suno 91.7 FM. You are listening to Radio Suno 91.7.

0: നഗരത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: ലൈവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holdings.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഹായ് നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട്

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
0: In association with Nesto Hypermarket, now open at Old

0: 101.7 FM.
1: Qatar's happiness frequency.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
4: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
5: 500-ലെ മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
3: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മോനെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി ഓടി മക.
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.